പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ബിറ്റ്ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്, മിഥുനം 32, 2026 ജൂലൈ 16 വ്യാഴാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നല്ലത് കാണുവാനുള്ള കണ്ണുകൾ നമുക്കുണ്ടാകട്ടെ. ക്ഷമിക്കുവാൻ കഴിയുന്ന ഹൃദയങ്ങൾ ഉണ്ടാവട്ടെ. ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെയും നാം കടന്നുപോകും, അതുപോലെ പലരെയും പരിചയപ്പെടും. നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങൾ, അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ നാം കടന്നുപോകും. അപ്പോൾ നല്ല കണ്ണുകൾ, നല്ല ഹൃദയം, അത് നമുക്ക് നല്ലത് തിരിച്ചു നൽകുന്നു. ഏവർക്കും ശുഭദിനം നേരുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 2 മണിക്ക് നിയമവേദി, 3 മണിക്ക് യവൻ.

വൈകുന്നേരം 4:30 ഗാനവീഥി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 അറിയാം അറിവ് നേടാം, 8 സുന്ദര സഞ്ചാരം, 8:30 മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 16. ഹിന്ദു വിധവകളുടെ പുനർവിവാഹത്തിന് നിയമപരമായി അംഗീകാരം ലഭിച്ചതും ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയതും ആദ്യമായി ലോക ഭൂപടം പ്രസിദ്ധീകരിച്ചതുമൊക്കെ ഒരു ജൂലൈ 16. ജൂലൈ 16 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 16. ഇന്ന് മയ്യഴി വിമോചന ദിനം. ഇന്ത്യയിലെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ വിമോചനത്തിനായി നടന്ന സമരങ്ങളുടെ ഭാഗമായി മയ്യഴിയിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളാണ് വിമോചന സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് നേതൃത്വം നൽകിയ ഐ.കെ. കുമാരൻ മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നു. 1954 ജൂൺ 16 മയ്യഴി ഫ്രഞ്ച് ആധിപത്യത്തിൽ നിന്ന് വിമോചിതമായത്. ജൂലൈ 16 പാമ്പുകൾക്കായി ഒരു ദിനം. പാമ്പുകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുക, പാമ്പുകൾ കൂടി ഉൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയെ ആദരിക്കുക, പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തടയുക എന്നിവയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. 622 AD ജൂലൈ 16 ഇസ്ലാമിക കലണ്ടറിന്റെ തുടക്കം. ഹിന്ദു വിധവകളുടെ പുനർവിവാഹത്തിന് നിയമപരമായി അംഗീകാരം ലഭിച്ചത് 1856 ജൂലൈ 16. ഇന്നേ ദിവസമാണ് ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെ ഇറക്കുന്നതിനുള്ള ആദ്യ ദൌത്യമായ അപ്പോളോ 11 ഫ്ലോറിഡയിലെ കേപ് കെനഡയിലുള്ള കെനഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചത്. ജൂലൈ 16 ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയത്. ആദ്യമായി ലോക ഭൂപടം പ്രസിദ്ധീകരിച്ചത് 1482 ജൂലൈ 16. ഇൻഡോ ചൈന വെടിനിർത്തൽ കരാർ ഒപ്പുവച്ചത് 1954 ജൂലൈ 16. വാഷിംഗ്ടൺ DC സ്ഥാപിതമായത് 1790 ജൂലൈ ഇന്നേ ദിവസമായിരുന്നു. മാലി ഫ്രഞ്ച് അധീനതയിൽ നിന്ന് സ്വതന്ത്രമായത് 1954 ജൂലൈ 16.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: അബ്ദുൽ കബീർ, പ്രധാന വാർത്തകൾ. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75th വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സത്യസന്ധതയോടും സമർപ്പണത്തോടും കൂടി സേവനമനുഷ്ഠിച്ച് ജനപ്രതിനിധികൾ ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നിയമസഭകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയമിടിപ്പാണെന്നും പാർലമെന്റ് രാജ്യത്തിന്റെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോൾ സംസ്ഥാന നിയമസഭകൾ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും കുടുംബങ്ങളുടെയും പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ആശങ്കകൾക്കും ശബ്ദം നൽകുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിലിന്റെ 3rd മന്ത്രിതല യോഗം ബ്രസൽസിൽ ചേർന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിരോധം, നിർമ്മിത ബുദ്ധി, അർദ്ധചാലകങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ സഹകരണത്തിന് യോഗം അംഗീകാരം നൽകിയതായി വിദേശകാര്യമന്ത്രി DR S. ജയശങ്കർ പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ ഗവേഷണ നവീകരണ ഫണ്ടിംഗ് പ്രോഗ്രാമിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഔദ്യോഗിക ചർച്ചയ്ക്ക് തുടക്കമിട്ടതായും ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനുമിടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: ഹരിയാനയിലെ ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന നരേന്ദ്രമോദി കണക്ടിവിറ്റിയും യാത്രക്കാരുടെ സൗകര്യം മെച്ചപ്പെടുത്തുകയും മേഖലയിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയും ലക്ഷ്യമിടുന്ന 5,470 കോടി ിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ പുനർവികസിപ്പിച്ച ജലന്ധർ ക്യാന്റ് ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
1: രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി 15 August വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗവൺമെന്റ്

0: നൽകുന്ന പാസ്സുള്ളവർക്ക് മാത്രമേ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ട പരിസരത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകൂ. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ തുറമുഖ വികസന രംഗത്ത് അനന്ത സാധ്യതകൾ കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം അതിവേഗം നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള സമുദ്രമിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ റോഡിലൂടെ നടത്തുന്ന ചരക്ക് ഗതാഗതം കടലിലൂടെയാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ദോഷവും വരുത്താതെ റോഡ്, റെയിൽ, തുറമുഖം എന്നിവയെ സംയോജിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തും. കപ്പൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ സംസ്ഥാനത്തേക്ക് ടാറ്റ എത്തുമെന്നും വിഴിഞ്ഞം തുറമുഖത്തിൽ ആർക്കും കുത്തക അവകാശമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ നഗരമാക്കുന്നതിന് എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേരളവും തമിഴ്നാടും യോജിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച് ധാരണയിലെത്തിയത്. രഹസ്യവിവരങ്ങൾ കൈമാറുന്നതിനും അതിർത്തിയിൽ സംയുക്ത പട്രോളിംഗ് നടത്തുന്നതിനും തീരുമാനിച്ചു. ലഹരിയുടെ വേരറുക്കാൻ ഇരു സംസ്ഥാനങ്ങളും സഹകരണം തുടരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വഖഫ് വിഷയത്തിൽ കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിച്ചതിനുശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡ് ഉമീദ് ആക്ട് പ്രകാരമല്ലെന്ന് ആരോപണമുന്നയിച്ച് 4 പൊതുതാൽപര്യ ഹർജികളാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത്. ഹർജികൾ പരിഗണിച്ച് നിലവിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചതായാണ് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത ആഴ്ച കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി ഹംബി രാജൻ നർസിംഗൻ, സെർബിയൻ അംബാസഡർ സിനിസ പാവിക്, ഗയാന ഹൈക്കമ്മീഷണർ ധരംകുമാർ സിരാജ് എന്നിവർ കേരള നിയമസഭ സന്ദർശിച്ചു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് നിയമസഭാ ഹാളും സന്ദർശിച്ച ശേഷമാണ് വിദേശ പ്രതിനിധി സംഘം മടങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പണം മോഷ്ടിച്ച സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് .hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ നാളെ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ. രാമായണ മാസാചരണം കൂടിയായതിനാൽ ഇത്തവണ വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനം നടത്തണം. യാത്രാ സൌകര്യമൊരുക്കാൻ വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTC ബസ് സർവീസ് നടത്തും. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 ബസ്സുകൾ സർവീസ് നടത്തും. ആറന്മുള, വള്ളസദ്യ, വള്ളംകളി, അഷ്ടമിരോഹിണി സദ്യ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി അപകട മേഖല വിലയിരുത്തുന്നതിനായി NDRF സംഘം ആറന്മുളയിൽ സന്ദർശനം നടത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നദിയിലെ പ്രധാന അപകട മേഖലകൾ സുരക്ഷയുടെ ഭാഗമായി സംഘം പരിശോധിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മോർ തയോഫിലോസ് സ്ഥാനമേറ്റു. പുന്നൻ റോഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിംഹാസന കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവായും മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവയും നേതൃത്വം നൽകി. സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കത്തീഡ്രലിലെത്തി ആശംസകൾ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. അറ്റ്ലാന്റ് സ്റ്റേഡിയത്തിൽ രണ്ടാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഒരു മഹാപോരാട്ടം അവസാനിച്ചിരിക്കുന്നു, പക്ഷെ ഒരു സ്വപ്നം ഇപ്പോഴും ജീവനോടെ തുടരുകയാണ്. അത് സഫലമാകണമെങ്കിൽ അർജന്റീനയും ആരാധകരും ഞായറാഴ്ച സ്പാനിഷ് കടമ്പ കടക്കണം. ഇന്നലെ രാത്രി അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് തുടർച്ചയായി 2 അർജന്റീനയുടെ വരവ്. അതും ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 താരനിമിടമായി ഇംഗ്ലണ്ടിന്റെ വലയിൽ അടിച്ചു കയറ്റിക്കൊണ്ട്. 55 മിനിറ്റിൽ ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്ത് മെസ്സി പടയെ പിന്നിലാക്കി. ഗോൾ വീണത് അർജന്റീനയുടെ ലെവൽ മാറി. ഇംഗ്ലണ്ട് ഹാഫിൽ കയറി കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഗോൾ ശ്രമങ്ങൾ തകൃതിയാക്കി. അർജന്റീനയുടെ മുന്നേറ്റം നേരം ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാർത്തതോടെ ഹാരി കെയ്നും കൂട്ടരും മൈതാനത്ത് നിഷ്പ്രഭരായി. അധികം വൈകിയില്ല, 85-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ തകർപ്പൻ ലോങ് റേഞ്ചർ ഇംഗ്ലണ്ടിന്റെ വലയിൽ പതിച്ചു. സമനില കൈവന്നതോടെ ഇഞ്ചുറി ടൈമിൽ ലൊറ്റാരോ മാർട്ടിനസും അർജന്റീനയ്ക്കായി ഗോൾ നേടി വിജയം ഉറപ്പാക്കി. ചാമ്പ്യന്മാർ സമ്മർദ്ദം വന്നപ്പോൾ തളർന്നില്ല, അവസരം വന്നപ്പോൾ പാഴാക്കിയില്ല. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ആരാധകർക്കായി ഒരു മിന്നും ജയം തന്നെ അവർ സമ്മാനിച്ചു.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ. ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതുവരെ നഗരത്തിൽ താൽക്കാലിക അഗ്നിരക്ഷാ സംവിധാനം അടിയന്തരമായി സജ്ജീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ബീച്ച് സ്റ്റേഷൻ പൂർണ്ണമായും മീഞ്ചന്തയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് നടത്തിയ പരിശോധനയിൽ കിളിക്കൊല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 46 ഗ്രാമോളം MDMA 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. പത്തനാപുരം ചെളിക്കുഴി സ്വദേശി മുഹമ്മദ് കൈഫ്, പത്തനാപുരം മഞ്ചല്ലൂർ സ്വദേശി വിപിൻ സജു എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിന്ദ് സോനിപത് പാതയിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. തുടർന്ന് ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ മോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണയായി. ഇന്നലെ ബ്രസൽസിൽ നടന്ന ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രവോട്ടും ചർച്ചയ്ക്ക് സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. ചർച്ചയുടെ ഭാഗമായി ഫെഡറേഷൻ ഓഫ് ബെൽജിയൻ എന്റർപ്രൈസസിൽ ഇന്ത്യ EU ബിസിനസ് ഫോറവും സംഘടിപ്പിച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഒരുപോലെ ഗുണകരമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എല്ലാ മേഖലകൾക്കും വൻ മുന്നേറ്റം നൽകുന്ന സന്തുലിതമായ കരാറാണിതെന്ന് ബ്രസൽസിൽ നടന്ന ഇന്ത്യ EU വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിനുശേഷം അദ്ദേഹം വ്യക്തമാക്കി. വൈവിധ്യപൂർണമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന മൂന്നാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പരസ്പര വിശ്വാസം വളർന്നുവരുന്നതിന്റെ ഉദാഹരണമാണ് വ്യാപാരത്തിലും സാങ്കേതികവിദ്യയിലും സഹകരണം ശക്തിപ്പെടുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷത്തെ കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കേരളത്തിന്റെ വരുമാനമുയർത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സമഗ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് റോഡിലൂടെയുള്ള ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഗോൾരഹിത ആദ്യ പകുതിക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന വന്നെങ്കിലും പൊടുന്നനെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ക്യാപ്റ്റൻ മെസ്സി രണ്ടും കൽപ്പിച്ച പട നയിച്ചോടെ അർജന്റീനയുടെ ഗോൾ എന്നുറപ്പിച്ച രണ്ടവസരങ്ങൾ തുടർച്ചയായി വന്നു. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പീക്ക്ഫോർഡ് വളരെ പാടുപെട്ട് അവയെല്ലാം രക്ഷപ്പെടുത്തി. എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ മെസ്സി എടുത്ത കോർണറിൽ നിന്നും മികച്ച ഒരു ലോങ് റേഞ്ചറിലൂടെ എൻസോ ഫെർണാണ്ടസ് ടീമിന് സമനില സമ്മാനിച്ചു. ഇഞ്ചുറി ടൈമിൽ മെസ്സിയുടെ ഗംഭീരമായ ഒരു ക്രോസിൽ ലൗറ്റാരോ മാർട്ടിനസ് തലവെച്ചതോടെ അർജന്റീനയ്ക്കായി വിജയ ഗോൾ പിറന്നു. ഇനി ലോകം കാത്തിരിക്കുന്നത് മറ്റൊരു ത്രില്ലർ. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കിരീട പോരാട്ടത്തിനായി.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപയോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി August 15 വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനാലാണ് നിരോധനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉത്തരവിൽ അറിയിച്ചു. ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ U19 U23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം, 10 പേർ വെള്ളി മെഡലുകൾ നേടി. U19 51 കിലോഗ്രാം വിഭാഗത്തിൽ ചന്ദ്രിക പൂജാരിയും 57 കിലോഗ്രാം വിഭാഗത്തിൽ പ്രാച്ചിയും സ്വർണം നേടി. U23 54 കിലോഗ്രാം വിഭാഗത്തിൽ നിഷയ്ക്കാണ് സ്വർണം. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കിയതായി US സൈന്യം അറിയിച്ചു. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇറാനുമേൽ US നാവിക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: വർഷങ്ങളായി വിവിധ തലങ്ങളിൽ ശ്രമങ്ങൾ നടന്നിട്ട് ഫലമുണ്ടാകാതിരുന്ന പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടതോടെയാണ് കുടുംബങ്ങൾക്ക് സ്വന്തം മണ്ണിൽ വീടൊരുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് 1 വർഷത്തിനുള്ളിൽ 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത 7 ആധുനിക വീടുകളാണ് നിർമ്മിച്ചു നൽകുക. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയിലുള്ള പ്രവേശന വഴിയും സംരക്ഷണ മതിലും നിർമ്മിക്കും.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 2001 ഓഡിറ്റ് റിപ്പോർട്ടിൽ 46 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസാചരണം പ്രമാണിച്ച് തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 KSRTC ബസ്സുകൾ സർവീസ് നടത്തും. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കുകിഴക്കൻ മേഖലയിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്.

0: ഒഡീഷയിലെ പുരിയിൽ ലോക പ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. പുരി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്ര ആരംഭിക്കും. രഥോത്സവത്തിൽ വൻ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയും തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ക്ലസ്റ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന TRICX ഇംപാക്ട് റിസർച്ച് കോൺക്ലേവ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് പരിപാടി. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന തനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് നാളെ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന ചണ്ഡീഗഡ് പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സെയിം സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൗസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
7: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
6: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
7: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
7: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
6: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
7: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
6: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
8: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
8: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447670639400789990 9447560336.
6: എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ. ഹായ്, ഞാൻ RJ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
9: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

നമസ്കാരം ഏവർക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. നല്ല മഴ. ഈ മഴയത്ത് ഇറയത്തിരുന്ന് ഗ്രാമഭംഗി എഴുതാൻ തന്നെ ഒരു സുഖം തോന്നുന്നു. അടുത്ത ഗ്രാമഭംഗിയിൽ ഇനി എന്ത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വിശേഷങ്ങളുമായി മഴയെത്തിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷം മഴ തന്നെ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വരണ്ടുണങ്ങിയ പുൽനാമ്പിൽ രണ്ടിറ്റ് തണ്ണീർ. തിരികെ പോക്ക് പൊള്ളുന്ന വേനലിലേക്ക് തന്നെയാണെന്നറിയാമെങ്കിലും ആ രണ്ടിറ്റ് തണ്ണീർ തന്ന ആശ്വാസം പറയേണ്ടതില്ലല്ലോ. നിരാശ നിറഞ്ഞ ജീവിതത്തിലേക്ക് ചിലരുടെ കടന്നുവരവും അങ്ങനെ തന്നെയാണ്. മഴക്കാലം ചില ഓർമ്മകളുടേത് കൂടിയാണ്. ചിലതിന് മധുരമാണെങ്കിൽ ചിലതിന് കയ്പ്. നിർത്താതെ പെയ്യുന്ന മഴ, അതിനിടയ്ക്കൊരു കഠോരമായ ഇടിമുഴക്കം, ഒന്നിന് പിറകെ ഒന്നായി മുഴങ്ങുന്ന ഈ ശബ്ദങ്ങൾ വ്യത്യസ്ത ദൈർഘ്യങ്ങൾ പുലർത്തുന്നവയാണ്. മിന്നലിന്റെ വരവ് കാണുമ്പോഴറിയാം വരുന്ന ശബ്ദത്തിന്റെ കാഠിന്യം. അത്തരം ഇടിയും മഴയുമുള്ള രാത്രികളിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ എത്രയോ കളിക്കുടുക്കകൾ വായിച്ചു തീർത്തിരിക്കുന്നു. മാധവിക്കുട്ടിയും MT യും മുട്ടത്ത് വർക്കിയുമൊക്കെ ആ സമയത്ത് ചങ്ങാത്തത്തിനെത്തിയിരുന്നു.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഗ്രാമഭംഗി, ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗിയിൽ മഴക്കാല വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നേരം പുലരുമ്പോൾ മഴ പെയ്തു തോർന്നിട്ടുണ്ടാവും. മാമ്പുമൊക്കെ കൊഴിയല്ലോ എന്ന് അമ്മ ഇന്നലെ വേവലാതിപ്പെടുന്നത് കണ്ട് രാവിലെ ഓട്ടം അങ്ങോട്ടേക്കാണ്. ശരിയാണ്, ഏറെയും കൊഴിഞ്ഞിരിക്കുന്നു. മാമ്പു മാത്രമല്ല, ചെമ്പോട്ടിപ്പൂക്കളും ഇലഞ്ഞിയും ഒക്കെ കൊഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ മഞ്ചാടി മണികളും. ബുക്കിലെ പഴയ പേപ്പറുകൾ കീറി ഓരോ മഴയും സമ്മാനിക്കുന്ന പുതിയ ചെറുതോടുകളിൽ വള്ളം ഉണ്ടാക്കി കളിക്കുന്നതാണ് ഒരു രസം. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രായഭേദമന്യേ പുരുഷ സമൂഹം കലിങ്കിലിരുന്ന് മീൻ പിടിക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. അങ്ങനെ ഒരു മഴക്കാലം സമ്മാനിച്ച ഒരു അപൂർവ കാഴ്ചയാണ് ഞങ്ങളുടെ പറമ്പിൽ ഒരു ഞണ്ട് വന്നത്. ഞണ്ട് എങ്ങനെ ഇവിടെ വന്നു? നിറയെ തോടുകളുള്ള സ്ഥലത്ത് അത് സ്വാഭാവികമാണെങ്കിലും അന്ന് അതൊരു കൗതുകമായിരുന്നു. ഓ, അത് പേഞ്ഞണ്ട എന്ന് മുതിർന്നവർ അതിനെ അവഗണിച്ചപ്പോൾ അന്നൊന്നും മനസ്സിലായില്ല. ഇന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അത് പേഞ്ഞണ്ട. ഇടിച്ചു കുത്തി പെയ്യുന്ന മഴയിൽ കളിച്ച് രസിക്കാനും ഒരു പ്രത്യേക രസമാണ്. പക്ഷേ കുട്ടിക്കാലം കഴിഞ്ഞുപോയ മുതിർന്നവർക്ക് അത് അത്ര രസകരമായിരുന്നില്ല. അന്ന് കുട ചൂടി സ്കൂളിൽ പോയിരുന്ന കുട്ടികൾക്ക് കുറച്ച് ഗമ അധികമായിരുന്നു. പക്ഷെ കനിവുള്ളവർ ഞങ്ങളെയും ഒപ്പം കൂട്ടി. അല്ലാത്ത പക്ഷം വാഴയില, ചേമ്പില മുതലായ പ്രകൃതിദത്ത കുടകൾ ഞങ്ങളെ മഴയിൽ നിന്ന് സംരക്ഷിച്ചു. കയ്യിൽ അടക്കി പിടിച്ച പുസ്തക കെട്ടുകളും ഞങ്ങളും വല്ലാതെ നനഞ്ഞിരുന്നെങ്കിലും തല സംരക്ഷിക്കപ്പെട്ടു. പിന്നെ നനഞ്ഞ പുസ്തകം തുറക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓരോ താളും കീറാതെ വേണം തുറക്കാൻ. പലരും നഗ്നപാതരായാണ് സ്കൂളിലേക്ക് പോകുന്നത്. ആഞ്ഞിലിപ്പഴവും മറ്റും ചെളി നിറഞ്ഞ റോഡിൽ കിടന്ന് അഴുകിയിട്ടുണ്ടാകും. ടാറിട്ട റോഡിനേക്കാൾ കൂടുതൽ ചെമ്മൺ പാതകളാണ്. ആ വഴിയെ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. ആ മഴയിലും തണുപ്പിലും ആശ്വാസം നൽകിയിരുന്നത് വൈകുന്നേരം അമ്മയുണ്ടാക്കിയ ചായയും പലഹാരങ്ങളുമാണ്. മഴയത്ത് അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ അടുപ്പിനോട് ചേർന്ന് തിട്ടയിലിരുന്ന് അതൊക്കെ കാണാൻ നല്ല രസമാണ്. അവിടെ ഇരിക്കാൻ സഹോദരങ്ങൾ തമ്മിൽ അടിയാണ്. കാര്യം വേറൊന്നുമല്ല, മഴയത്ത് ചെറിയ ചൂടും കിട്ടും. പിന്നെ അമ്മയുടെ ഒരു കലാവൈഭവം തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് മറ്റൊരു പ്രധാന വിനോദമായിരുന്നു. ആ പിന്നെ ഒരു കാര്യം, നമ്മുടെ പ്രിയ ശ്രോതാവിന്റെ മഴക്കാല വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കണ്ടേ?
2: പിന്നെ മഴക്കാലത്തെ കുറിച്ചുള്ള ഒരു ഇതാണ് അത്. അതിനെ കുറിച്ചൊരു ചെറിയൊരു വിവരണം ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. മഴക്കാലത്ത് മണ്ണ് കുത്തിയലിച്ച് കുഞ്ഞു തോടുകളൊക്കെ പോലെയൊക്കെ രൂപപ്പെടും. ആ മണ്ണ് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയാണ് ഞാനീ പറയുന്നത്. മഴക്കാലത്ത് മണ്ണ് കുത്തിയലിച്ച് കുഞ്ഞു തോടുകളൊക്കെ രൂപപ്പെടും. ആ മണ്ണ് ഒലിച്ച് താഴെ തട്ടിൽ വന്ന് ചെറു മണ്ണിട്ടകൾ രൂപപ്പെടും. അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ മണ്ണുകൾ ഞങ്ങൾ വാരിയെടുത്ത് കട്ടിയും ത്രാസും അരിയും കറിയും ഒക്കെ വെച്ച് കളിക്കും. അതുപോലെ മഴ സമയത്ത് എൻ്റെ വീടിൻ്റെ വലിയ പുളിമരം ഉണ്ട്. എൻ്റെ ചുവട്ടിൽ നിറയെ പുളിയുടെ പൂക്കൾ കൊണ്ട് മെത്ത പോലെ കിടക്കും. അത് ഞങ്ങൾ വാരി മുകളിലോട്ടിട്ട് പൂമഴയൊക്കെ പെയ്യിക്കും. അതുപോലെ മഴ പെയ്ത് തോടും മരമ്പും പാടവും ഒക്കെ നിറഞ്ഞ് അവിഞ്ഞൊരു പുഴ പോലെ കാറ്റത്ത് ഓളം ഇടുന്നത് കാണാൻ നല്ല രസമാണ്. തോട് നിറച്ച് തോട് നിറയുന്നതിനനുസരിച്ച് അതിനകത്ത് ഒരുപാട് കുഞ്ഞു മീനുകളും വരും. അത് ഞങ്ങൾ തോർത്ത് വെച്ച് പിടിക്കും. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ മഴ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇളം വെയിൽ വരുമ്പോൾ ഓരോ പുല്ലാമ്പിലും വെയിൽ തട്ടി മഴത്തുള്ളികൾ 1000 നക്ഷത്രങ്ങൾ പോലെ വെട്ടിത്തിളങ്ങും. ഇതൊക്കെ എൻ്റെ കുഞ്ഞിലത്തെ ഓർമ്മകളാണ്. പിന്നെ എൻ്റെ അമ്മ പറയാറുണ്ട്, മഴ സമയത്ത് കുടയ്ക്ക് പകരം ചേമ്പിലെ ഉപയോഗിക്കുമെന്നൊക്കെ.
1: നമ്മുടെ പ്രിയ ശ്രോതാവായ ഷീജ മുളങ്കാടകം ഗ്രാമഭംഗിക്കായി അയച്ച ഒരു ശബ്ദ സന്ദേശമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടത്. ഇത്തരത്തിൽ ഷീജ ചേച്ചിയെ പോലെ ഗ്രാമഭംഗി എന്ന ഈ പരിപാടിയെ സ്നേഹിച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഞാൻ വിട പറയുകയാണ്. അടുത്തയാഴ്ച പുതിയൊരു വിശേഷവുമായി വീണ്ടും എത്താം ഗ്രാമഭംഗിയിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി തയ്യാറാക്കി അവതരിപ്പിച്ചത് ആർ ജെ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

தஜ்ஜோம் கிடதக தரி கிடதக தஜ்ஜோம் தஜ்ஜோம் தஜ்ஜோம் தீம் தீக்

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം.

0: സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

0: മരത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാർ വാങ്ങിയെന്നേ. അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി.

0: അമ്മാദ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം. 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാദ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാദ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. 999
5: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹായ് ഹലോ ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലും വിശേഷങ്ങളിലും കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം പാർവതിയാണ്. എന്നോടൊപ്പം ഇന്ന് ആരാണ്?
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നല്ലൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വ്യാഴാഴ്ചയാണ് അല്ലേ, 16-ാം തീയതിയാണ്. അപ്പം നാളെ കർക്കിടകം 1 ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരുക്കങ്ങളൊക്കെ നമ്മളിങ്ങനെ ഈ വ്യാഴാഴ്ച ദിവസം നമ്മൾ ഈ ബസ്സിൽ വരുന്ന സമയത്ത് നല്ല തിരക്കാണ്. മാത്രമല്ല എനിക്ക് ഇവിടെ തിരുമുല്ലാവാരം ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വളരെ ഒരു വലിയ തിരക്കാണ് നമ്മളെപ്പോഴും ബസ്സിൽ വരുമ്പോൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രാമായണ മാസമൊക്കെ ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളത്തെ ലൈവിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ആർ ജെസ് ഒക്കെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവെക്കുന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് പറഞ്ഞതാണ്, മിഥുനം കഴിയുന്നു, കർക്കിടകത്തിലോട്ട് നമ്മളിങ്ങനെ കടക്കാൻ പോകുന്നു. അപ്പൊ ജൂലൈ 16 ആയിരിക്കുന്നു. ഇപ്പോ പെട്ടെന്ന് ഈ ഒരു വർഷം ഇങ്ങനെ ഓടിപ്പോവുകയാണെന്നൊന്ന് തന്നെയാണ് തോന്നുന്നത്.
0: അതെ, പെട്ടെന്ന് ഇനിയിപ്പോ ഓണവും ആവും ഇല്ലേ, പെട്ടെന്നായിരിക്കും ഇനിയിപ്പോ ഓണം. ഇനിയിപ്പോ എക്സാം ടൈമായി, കുട്ടികൾക്ക് സ്കൂളിൽ എക്സാം ആയി വരുന്നുണ്ട്. അപ്പോ സ്കൂള്
1: തുറന്നതേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ എക്സാമിലോട്ടൊക്കെ പോവുകയാണ്. പല സ്കൂളുകളിലും ഈ മന്ത്ലി ഒക്കെയുള്ള മിഡ് ടേംസ് ഒക്കെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ പലപ്പോഴും പലരും പറയുന്ന കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷ തന്നെ പരീക്ഷ അല്ലേ?
0: അതെ, ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും പരീക്ഷ തന്നെയാണ്. ഇനി യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേണം ഓണപരീക്ഷയ്ക്ക് അവർക്ക് കയറാനായിട്ട്. അങ്ങനെ ഓരോ ദിവസവും അവരിങ്ങനെ ഓരോ ടാസ്കിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ഇങ്ങനെ അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മളും പഠിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു.
1: പക്ഷേ എങ്കിൽ ആ ഒരു ടെൻഷനും ഒക്കെ ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് വളരെ സ്ട്രെസ് ആയിട്ട് തോന്നുമെങ്കിലും പിന്നീട് നമുക്ക് അതൊക്കെ ഒരു വല്ലാത്തൊരു മിസ്സിങ്ങും കൂടെയാണ് അല്ലേ?
0: അതെ, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ശ്രീലക്ഷ്മി, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ഈ ലോകത്തെ ഏറ്റവും ഭാരിച്ച പ്രശ്നം എന്ന്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് ജീവിച്ച്
1: ജീവിച്ചിട്ട് തുടങ്ങുമ്പോഴായിരുന്നു ദൈവമേ പണ്ട് ആ സ്കൂളിലെ ബെഞ്ചിൽ പോയി ഇരുന്നാ മതിയായിരുന്നു എന്ന് തോന്നുന്നത്.
0: അതെ, അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വഴിയെ പറയാം. അപ്പൊ നിങ്ങൾക്കും ആ വിശേഷങ്ങളൊക്കെ കാണും. ആ വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പ് നമ്പർ കൊടുക്കണ്ടേ?
1: തീർച്ചയായും.
0: യെസ്, അപ്പൊ നമ്മുടെ വാട്സപ്പ് നമ്പർ 8848585. വാട്സപ്പിൽ മാത്രമല്ല ടെക്സ്റ്റ് മെസ്സേജും അയക്കാം.
1: അതെ, തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളും ഇന്നത്തെ അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848585. അപ്പോൾ പാർവതി, നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ശുഭചിന്ത പങ്കുവെക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ശുഭചിന്ത നമുക്കൊന്ന് വായിക്കാം. വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആഗ്രഹിച്ചെടുത്ത് എത്താനും നിങ്ങൾക്ക് സാധിക്കും അല്ലേ.
0: അതെ,
1: എപ്പോഴാണോ നമ്മളിങ്ങനെ വീണു പോകുക എന്ന് നമ്മൾ ചില സാഹചര്യങ്ങൾ നമ്മൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. നമുക്കിങ്ങനെ സ്വാഭാവികമാണ്, ഈ മനുഷ്യന്റെ ജീവിതമല്ലേ. മനുഷ്യന് മാത്രമല്ല എല്ലാവർക്കും, ഏകദേശം എല്ലാ പക്ഷി ജന്തു മൃഗാദികൾക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരിക്കാം. നമുക്ക് ഒരിക്കലും അവർക്ക് എന്താണ് ചിന്തിക്കുന്നത് നമ്മൾ അത്രത്തോളം നമ്മൾ അങ്ങനെ നോക്കാറില്ല. നമ്മൾ പൊതുവെ ഈ ഒരു മനുഷ്യന്റെ കാര്യം തന്നെയാണ് നോക്കാറ്. അപ്പോൾ ഈ ഒരു ഫീലിങ്സ്, ഞാൻ പറഞ്ഞ ഈ ഒരു ഫീലിങ്സ് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാവുന്നതാണ്. പക്ഷെ എപ്പോഴാണോ നമ്മൾ എണ്ണീറ്റ് നടക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് നമ്മൾ ജീവിച്ച് തുടങ്ങുന്നത്, നമ്മൾ പലതിനെയും ഫേസ് ചെയ്ത് തുടങ്ങുന്നത് അല്ലേ.
0: അതെ, തീർച്ചയായും. ഓരോ ലൈഫും ഓരോന്നും, നമ്മൾ വിചാരിക്കും ഓ അവർക്കാണ് ബുദ്ധിമുട്ട്, നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടെന്ന്, നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ അത്രയും പോലും അവർ അനുഭവിക്കുന്നില്ലല്ലോ എന്ന്. ഓരോരുത്തരും വീണും എണീറ്റും വീണും എണീറ്റും ഒക്കെ തന്നെയാണ് ലൈഫ് ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എവിടുന്ന് വീഴുന്നോ അവിടുന്ന് നമ്മൾ എണീക്കാൻ ശ്രമിച്ചാൽ നമ്മളിങ്ങനെ വിജയിച്ചുകൊണ്ടേയിരിക്കും.
1: അതെ, നമുക്ക് ഒന്നുമില്ലല്ലോ, നമ്മൾ ഓരോ പാഠങ്ങളാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എക്സാം ചിലപ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു എന്താ ഒരു പരീക്ഷണം നേരിടുന്നത് ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊരു പരീക്ഷ നേരിടാറുണ്ടല്ലേ. അപ്പോൾ അതിലെങ്ങനെ നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ എല്ലാവർക്കും തങ്ങളുടെ ഒരു പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ആഗ്രഹിക്കുന്നു, ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ലൈവ് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മറക്കണ്ട, പ്രിയ ശ്രോതാക്കൾ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട. വാട്സപ്പ് നമ്പർ 8848585. അപ്പോൾ ഒരു കാര്യം കൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഒന്ന് പറയുകയാണ്, നമ്മുടെ ഫ്രീ കിക്ക് 2026 പ്രവചന മത്സരത്തിൻ്റെ ഡേറ്റ് 14-ാം തീയതി രാത്രി 12 മണി വരെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില മെസ്സേജുകളൊക്കെ അതിന് ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം മെസ്സേജുകളൊന്നും നമ്മൾ ആ ഒരു മത്സരത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല. അങ്ങനെ കുറച്ച് മെസ്സേജുകൾ നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുൻപ് വരെയുള്ള ആ ഒരു സമയത്തിൽ, ആ ഒരു പർട്ടിക്കുലർ സമയത്തിൽ ഉള്ളിൽ അയച്ച ജയിച്ചവരെ മാത്രമേ നമ്മൾ ആ ഒരു ഗെയിമിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അല്ലാത്തവർക്ക് ഇനിയും അവസരങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇനി ഓണത്തിനൊക്കെ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അറിയാം. അപ്പോൾ ഇപ്പോൾ മത്സരിക്കാത്തവർക്ക് അപ്പോൾ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിലൊക്കെ പങ്കെടുക്കണം എന്നുകൂടി ഒരിക്കൽ കൂടി പറയുകയാണ് അല്ലേ പാർവതി?
0: യെസ്, അപ്പോൾ എല്ലാവരും അത്, കാരണം നമുക്കിങ്ങനെ ഒരുപാട് മെസ്സേജസൊക്കെ വരുമ്പോൾ നമുക്ക് വിഷമമുണ്ട്, ചിലപ്പം മനഃപൂർവ്വം ആയിരിക്കില്ല, ടൈം പോയത് അറിഞ്ഞു കാണത്തില്ല. പക്ഷെ അത് നമുക്ക്
1: എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് അവർക്ക് ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടാവും.
0: പക്ഷെ അത് എടുക്കാൻ പറ്റില്ല, കാരണം നമുക്കൊരു റൂൾ ഉണ്ടാവുമല്ലോ. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു 14-ാം തീയതി രാത്രി വരെ നമ്മൾക്ക് അതിന് സമയം തരാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം വന്ന മെസ്സേജസ് ഒന്നും നമ്മൾ എടുക്കത്തില്ല. അപ്പോൾ ഒരു സോറി ആണ് നമുക്ക് പറയാനുള്ളത് അല്ലേ?
1: അതെ. അപ്പോൾ എന്തായാലും എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8484-5-8785.
0: യെസ്. ശ്രീലക്ഷ്മി, ലൈറ്റ് ഇല്ലെങ്കിൽ പേടിയുണ്ടോ?
1: കറണ്ട് പോവുകയാണെങ്കിൽ പേടിയുണ്ടോ? പണ്ടൊക്കെ പേടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള പേടികളൊന്നുമില്ല. കാരണം നമുക്ക് ആ ഒരു, എനിക്ക് തോന്നുന്നു അങ്ങനെ പേടിക്കാറില്ല.
0: അന്ന് പേടി ഇനിയും വേണ്ട. ഗിരിട്ടിനെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് അല്ലേ?
1: എന്ത് പറ്റി ഒരു ചോദ്യം കേട്ടപ്പോ, ഇങ്ങനെ കേട്ടപ്പോ എന്തോ ഒരു പണി എവിടെ ഒളിഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീൽ വരുന്നു.
0: ശരിയാണ്, ഒരു പണി ഇവിടെ ഉണ്ട്. ഇനി മുതൽ നമ്മുടെ ലോഡ് ഷെഡിങ് തുടരാനായിട്ട്, ഇപ്പോഴും ലോഡ് ഷെഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, ലോഡ് ഷെഡിങ്ങിൻ്റെ സമയം കൂട്ടിയോ എന്നൊക്കെ. പക്ഷേ മഴ ലഭ്യത, മഴക്കുറവ് കാരണം വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് നമ്മളെ ഗവൺമെൻറ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എൽനോനീനോ പ്രതിഭാസത്തെ തുടർന്നുള്ള മഴക്കുറവ് കാരണം കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം തുടരും. സംസ്ഥാനത്തിൻ്റെ ആവശ്യം നിറവേറ്റാനുള്ള വൈദ്യുതി ഇപ്പോൾ ലഭ്യമല്ല. മൺസൂൺ ദുർബലമായതോടെയാണ് ജലവൈദ്യുത നിലയങ്ങളും പ്രതിസന്ധിയിലായി.
1: എൽനിനോ പ്രതിഭാസം കാരണം ആണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ലോഡ് ഷെഡിങ് ഒക്കെ വരുന്നത് എന്നാണ് ഒരു അല്ലേ ഒരു നമുക്കിങ്ങനെ അറിയാൻ സാധിക്കുന്നത്.
0: അതെ, ചൊവ്വാഴ്ച രാത്രി 7:15-12:15 ഇടയിൽ 2 തവണയായി 1 മണിക്കൂറോളം കേരളം ഇരുട്ടിലായിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഇതൊക്കെ നമ്മൾ ശീലമാക്കണം, കാരണം നമുക്ക് ഇനി മുതൽ ലോഡ് ഷെഡിങ് ഉണ്ട് എന്നാണ് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത്. ഇപ്പോൾ എനിക്കൊന്ന് കുറേ നാളായിട്ട് നമുക്ക് അങ്ങനെ ലോഡ് ഷെഡിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് മഴ ഈ വർഷം വളരെ കുറവാണ് നമുക്ക് ലഭിച്ചത്. അപ്പം ആയതിനാൽ നമുക്ക് വൈദ്യുതി വളരെ കുറവായി,
1: നിയന്ത്രണം കൂടുതലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ രഘുനന്ദൻ സാർ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, കടുത്ത വൈദ്യുതി നിയന്ത്രണമുള്ള ഈ സമയത്ത് രാവിലെ 8 മണി വരെ സ്ട്രീറ്റ് ലൈറ്റ് കേരളത്തിൽ പലയിടത്തും കത്തിക്കിടക്കാറുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ്, ഒരു അലർട്ട് തന്നിരിക്കുകയാണ്. സത്യമാണ്, അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിക്കുമല്ലോ എന്നുകൂടി നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും കൂടി അവർക്ക് സാധിക്കട്ടെ എന്നുകൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്.
0: അപ്പോൾ ഈ ലോഡ് വൈദ്യുതിയൊക്കെ കൂടുതലും സൂക്ഷിച്ച് ഉപയോഗിക്കുകയും ചെയ്യുക അല്ലേ? നമ്മളിപ്പോൾ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകുമ്പോൾ ഈ ഫാന് ലൈറ്റൊക്കെ ഓഫ് ചെയ്യുക ശ്രമിക്കുക, കാരണം മിക്കവരും അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം നമ്മൾ ചെയ്യാതിരത്തോളം കാലം നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്, ലോഡ് ഷെഡിങ്ങിൻ്റെ സമയം കൂടിക്കൂടി വരും. അപ്പോൾ നമുക്ക് തരുന്നത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത് മറ്റുള്ളവർക്കിലേക്കും കൂടെ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക.
1: അതെ, അപ്പം നമ്മളിങ്ങനെ പറയും ലോഡ് ഷെഡിങ് ഓക്കെ, ഒരു വശം നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് പരീക്ഷ, അല്ലെങ്കിൽ അവർക്കൊരു എക്സാം, അല്ലെങ്കിൽ അവരുടെ ഒരു സെമിനാർ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ പഠിക്കുകയോ ചെയ്യുകയോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കറണ്ടൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് നേരം നമ്മളിങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ഫോണിൽ ചാർജൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം പ്രകൃതിയൊക്കെ ഇരുട്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണെന്ന് നോക്കും, അല്ലെങ്കിൽ ആകാശത്തൊക്കെ നോക്കും അല്ലേ? നമ്മൾ വീട്ടിലിരുന്ന് കുറച്ച് അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തും ഒക്കെ കാര്യം പറയാൻ ശ്രമിക്കും. പണ്ട് എനിക്ക് തോന്നുന്നു ഈ ലോഡ് ഷെഡിങ് ഒക്കെ ഉള്ള സമയത്ത് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങും, ഒരു കസേരയൊക്കെ എടുത്തിട്ട് അല്ലേ പുറത്തൊക്കെ ഇരുന്ന് കുറച്ച് വർത്തമാനം ഒക്കെ പറയും. അപ്പോൾ എന്തായാലും ലോഡ് ഷെഡിങ് ഉണ്ട് അത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഏതൊരു സാഹചര്യം വന്നാലും നമുക്കൊന്ന് നേരിടാൻ ഇങ്ങനത്തുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊന്ന് പറ്റുമായിരിക്കും അല്ലേ?
0: അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വേനൽക്കാലത്ത്, അതായത് ഓരോ ടൈമിലായിരുന്നു, അപ്പോൾ ഇപ്പോൾ 6 മണി തൊട്ട് 7 മണി വരെ ഒരു ദിവസമെങ്കിൽ, 7 മണി തൊട്ട്
1: സ്കൂളിലായിരുന്നു,
0: 8 മണി വരെ വേറൊരു ദിവസം, അങ്ങനെയായിരുന്നു ലോഡ് ഷെഡിങ്. അപ്പോൾ ഈ ഒരു സമയത്ത് കറണ്ട് പോകും എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മളെല്ലാവരും വെളിയിൽ വന്നിരുന്ന്
1: 1/2 മണിക്കൂറായിരുന്നു അന്ന്.
0: അതെ, വെളിയിൽ വന്നിരുന്ന് നമ്മൾ കാര്യം പറയും, ചിലപ്പോൾ കളിക്കും ചിരിക്കും. ടി വി ഇല്ലല്ലോ, കാരണം കറണ്ട് ഇല്ല, ഇരുട്ടത്തിരുന്ന എല്ലാ കാര്യങ്ങളും.
1: മൊബൈൽ വളരെ വലിയതായിട്ട് ഇല്ലായിരുന്നു.
0: അതെ, എന്നാൽ നമ്മൾ സ്കൂൾ കുട്ടികളാണല്ലോ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് എപ്പോഴും വീട്ടിൽ ആ ഒരു സമയമാകുമ്പോൾ എല്ലാവരും വരും. അപ്പോൾ അടുത്ത വീട്ടിലൊക്കെ നമ്മളിരിക്കുന്നതാണെങ്കിൽ അവരും വന്ന് നമ്മുടെ അടുത്തിരിക്കും, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും, കുറേ കാര്യങ്ങളും വിശേഷങ്ങളും. നമ്മൾ പിള്ളേരൊക്കെ പോയി നിന്ന് പേരത്തിന്ന് കളിക്കും. അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ ലോഡ് ഷെഡിങ് ടൈമിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിങ്ങനെ ലോഡ് ഷെഡിങ് ഒക്കെ വരുമ്പോൾ നമ്മളും അത് ഇപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെ ലോഡ് ഷെഡിങ്ങിനെ കറണ്ട് പോകുന്നൊരവസ്ഥയൊന്നും അങ്ങനെയില്ല. മിക്ക വീട്ടിലും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ
1: മാറ്റിയുണ്ടെങ്കിലും ആ ഒരു സമയത്തെ കാര്യം ഇപ്പം നമുക്കിങ്ങനെ എനിക്ക് തോന്നുന്നു പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇരിക്കുമ്പോൾ പണ്ടും നമ്മളിങ്ങനെ ഒരു എന്താ ഇങ്ങനെ എല്ലാവരും കൂടി രാത്രി സമയത്ത് അതൊക്കെ എത്രമാത്രം ആൾക്കാർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഓർമ്മ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കും ആ ഒരു സമയത്ത് പറയുന്ന ചിലപ്പോൾ ചില വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടിപ്സ് ആയിരിക്കും എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചക്ക ഇതൊക്കെ നമ്മുടെ സബ്ജക്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ അത് അതിപ്പം ചോദിക്കണം അപ്പോൾ അത് ആരാണ് മുൻകൈ എടുക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ ചക്ക എന്നൊക്കെ പറയുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ചിരി വരുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു സബ്ജക്റ്റ്. അല്ലെങ്കിൽ പല ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ കൊച്ചിലത്തെ കാര്യങ്ങളൊക്കെ ഓരോ വീട്ടിലിങ്ങനെ അവരുടെ ഈ നമ്മൾ അവരുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പം നമുക്കിങ്ങനെ കേട്ടിരിക്കാനും ഒരു രസമായിരുന്നു.
0: അത് ആ ഒരു സമയത്ത് അവരുടെ കുട്ടിക്കാലത്തെ കുറിച്ചായിരിക്കും അവർ കൂടുതൽ പറയുന്നത്. കാരണം അവർക്ക് ആ സമയങ്ങളിൽ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവരൊക്കെ ഒരു അപ്പോൾ പറയും ഞങ്ങൾ മണ്ണെണ്ണ വിളക്കിലൊക്കെ എന്തോരം ഇരുന്നിട്ടുള്ളതായി എന്നൊക്കെ നമ്മളോട് ഒന്ന് പറയുമായിരുന്നു. അപ്പോൾ ആ ഓരോ ദിവസവും നമുക്ക് ഓരോ അനുഭവങ്ങളായിരുന്നു ഈ ലോഡ് ഷെഡിങ് ടൈമിൽ. അപ്പം അതേപോലെ നമുക്കിപ്പം ഒന്ന് ആസ്വദിക്കാം അല്ലേ? കുറച്ച്
1: പലപ്പോഴും ഈ പ്രേതകഥകളുടെ ചരട് പൊട്ടിക്കുന്നതും ഈ ഒരു സമയത്താണ്. അപ്പം ഇങ്ങനെ പല അതും ഈ ചൊവ്വയും വെള്ളിയുള്ള ദിവസങ്ങളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മൾ ഈ കുട്ടികളുടെ ഒരു ഗ്യാങ്ങിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു മുതിർന്ന നമ്മുടെ കൂട്ടത്തിൽ ഒരു മുതിർന്ന വ്യക്തി ഒരാൾ കാണും, അപ്പോൾ അയാളാണ് എനിക്ക് ഇത് പറയുന്നത്. അപ്പോൾ അതൊന്നും വലിയ പാരൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നമുക്കങ്ങനെ ഇന്ന് ഇത്തരം ഈ പ്രേതകഥകൾ കേൾക്കാൻ പറ്റില്ല. ഈ രാത്രി സമയത്ത് ഒരു തിണ്ണ കാണും, നമ്മുടെ ഫേവറേറ്റ് ആയിരിക്കും ആ ഒരു എറയും അല്ലെങ്കിൽ ആ ഒരു
0: സ്പോട്ട്.
1: ആ ഒരു സ്പോട്ട് നമ്മളിപ്പോൾ തിണ്ണാന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു മുറ്റവും വീടുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്.
0: വേറെ നാട്ടിലൊക്കെ എന്താണെന്ന് നമുക്ക്
1: അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ

0: അടുത്തടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെയൊക്കെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ അവിടെ ഇരുന്നാണ് ഇങ്ങനെ തുടങ്ങുന്നത്. അപ്പൊ ഈ മഞ്ചാടിയൊക്കെ വെച്ച് നമ്മൾ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഈ ഒരു ലോഡ് ഷെഡിങ് പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കളും നിങ്ങൾക്കൊരു രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8484855785.
1: ശ്രീലക്ഷ്മി, നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായി. സമയം ഇപ്പോൾ 10:16 ആയിരിക്കുന്നു. നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പക്ഷേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. എന്നോടൊപ്പം
4: പാർവതിയാണ്.
3: അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ലോഡ് ഷെഡിങ്ങിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു. പ്രിയ ശ്രോതാക്കൾക്ക് നിങ്ങളുടെയും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848 55 85.
4: നമ്പർ ഒരിക്കൽ കൂടി, 8848 55 85. എത്രയും പെട്ടെന്ന് മെസ്സേജസ് അയക്കുക. ലോഡ് ഷെഡിംഗ് ടൈമിൽ ആ കഥകളൊക്കെ കേൾക്കാൻ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
3: അതെ, തീർച്ചയായും. അപ്പൊ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ രാജൻ ചേട്ടൻ പറയാണ്, ശുഭദിനം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്നിട്ട് പറയാണ്, ശ്രീകുട്ടി പാർവതി ഇച്ചിരി ഗ്യാപ്പ് കൊടുക്ക് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
4: ശ്രീകുട്ടി ഇച്ചിരി ഗ്യാപ്പ് തരൂ.
3: അതെ അതെ. അപ്പൊ എന്തായാലും ഞാൻ പാർവതിക്കും സംസാരിക്കാനൊക്കെ സമയം കൊടുക്കുന്നതാണ് കേട്ടോ. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ നിർത്താതെ അങ്ങ് സംസാരിച്ച് പോകും. എന്തായാലും നമുക്ക് സംസാരിച്ചേ പറ്റുള്ളൂ.
4: അതെ, ഓവർ എക്സൈറ്റഡ് ആവുന്നതാ.
3: അതെ. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ഈ ഒരു ലൈവിൽ ഇങ്ങനെ വെക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ അജിത് ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അടിമാലയിൽ നിന്ന്. ഹാപ്പി ബർത്ത്ഡേ എഡ്വിൻ ബൈ അജിത് അടിമാലി. അപ്പൊ ഇന്ന് എഡ്വിന്റെ പിറന്നാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ എഡ്വിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഒരു കാര്യം കൂടി പറയുകയാണ്, നമുക്ക് മെസ്സേജ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ പേരും സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുതെന്ന് പറയുകയാണ്. അപ്പൊ ഇതിനകത്ത് ഈ വാട്സപ്പിൽ ഇങ്ങനെ ശശികല എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ പേര് കറക്റ്റ് അല്ലാതെ നമുക്ക് തന്നിട്ടില്ല. പേരും സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം എന്ന് നമ്മളെല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും പറയുകയാണ്. നമ്മൾ നേരത്തെ ഒരു ശുഭദിനം പറഞ്ഞിരുന്നു. അപ്പൊ അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. വീണാൽ എഴുന്നേൽക്കാൻ കുഞ്ഞായിരിക്കുമ്പോഴേ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പൊ അതും ശരിയാണ്. അപ്പൊ നമ്മൾ എഴുന്നേൽപ്പിക്കാറുണ്ട്, എഴുന്നേൽക്കാറുണ്ട്. അപ്പൊ അതിനെ പറ്റി ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അതേപോലെ സുഭാഷ് അടിമാലി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് 18th ജന്മദിനം ആഘോഷിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ എഡ്വിൻ എൽദോ ഇംഗ്രമോന് 1000 ജന്മദിനാശംസകൾ. നല്ലൊരു പാട്ടൊക്കെ പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പ്ലേ ചെയ്യുന്നതാണ് കേട്ടോ. നല്ല പേര് ഇംഗ്രമോൻ. അത് നമ്മൾ വളരെയധികം ഇഷ്ടത്തോടു കൂടി വിളിക്കുന്നത് കൊണ്ടാണായിരിക്കും കേട്ടോ. അതിനൊരു ചെല്ലപ്പേര് ഒരു ഓമനത്തമൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഏറ്റവും കുഞ്ഞനീനെയൊക്കെ നമ്മൾ വിളിക്കത്തില്ലേ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കുട്ടിയെ നമ്മൾ വളരെ വാത്സല്യത്തോടെ വിളിക്കത്തില്ലേ.
4: അതെല്ലാം നല്ല രസമുണ്ടാക്കി അല്ലേ.
3: അതെ. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ഇന്ന് ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാരൻ ഇംഗ്രമോൻ്റെ പിറന്നാളാണ്, നല്ലൊരു പാട്ട് വെച്ച് തരുമോ, ഒപ്പം ഒരുപാട് ആശംസകളും എന്ന് പറഞ്ഞിട്ട് അഭിലാഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട് അടിമാലിയിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് ഇംഗ്രമോൻ്റെ ദിവസം വളരെയധികം മനോഹരമാകട്ടെ എന്ന് കൂടി നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ബിനീഷ് ചേട്ടനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഈ ഇംഗ്രമോൻ്റെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും പിന്നെ കുഞ്ഞുനാള് മുതൽ തൊട്ടുള്ള പിക്ചേഴ്സും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ലൊരു ഒരു ഫോട്ടോയാണ് ഇട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു നാട് ആഘോഷിക്കുകയാണ് ഒരു ഒരാളുടെ പിറന്നാൾ. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരെത്രത്തോളം ആ ഒരു ബോണ്ടിങ് എത്രത്തോളം ശക്തമാണ് എന്ന് പറയും. നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, വളരെയധികം സന്തോഷം. അതേപോലെ തന്നെ അലൻ അടിമാലിയും ഇംഗ്രമോൻ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലവ് സീനൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതേപോലെ ജെറിൻ അടിമാലി വിഷ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടിമാലി ബ്രദേഴ്സ് വിഷ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിഷിങ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ, മേ ദി സ്പെഷ്യൽ ഡേ ബ്രിങ് യു എൻലെസ് ജോയ്, ഗുഡ് ഹെൽത്ത്, പീസ് ആൻഡ് അബണ്ടൻറ്റ് ബ്ലെസ്സിങ്സ്. May God continue to guide your path, fulfill your dreams and surround you with love and happiness throughout the year. എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കുറച്ച് എഴുതി ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ എൽദോ അടിമാലി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓൺ ദിസ് ഡേ സ്പെഷ്യൽ ഡേ വി സെൻഡ് യു ഹാർട്ട് ഫെൽറ്റ് വിഷസ്, ലവ് ആൻഡ് പ്രയേഴ്സ്. മേ ഗോഡ് ബ്ലെസ് യു വിത്ത് ഗുഡ് ഹെൽത്ത്, ഹാപ്പിനെസ്, സക്സസ് ആൻഡ് കൗണ്ട്ലെസ് ജോയ്ഫുൾ മൊമെൻറ്റ്സ് ഇൻ ദി ഇയേഴ്സ് എഹെഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് മെസ്സേജുകളൊക്കെ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ബേസിൽ ചേട്ടൻ, ബേസിൽ അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട് ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട്. അതേപോലെ അലക്സ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. വീണ്ടും നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചില സമയത്ത് എനിക്ക് പെട്ടെന്ന് മുകളിലോട്ടൊക്കെ മെസ്സേജ് വരുമ്പോഴത്തേക്കും അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും

0: മെസ്സേജ് അയച്ചത് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടി മറക്കരുതെന്ന് പറയാണ്. നമ്മുടെ നെൽസൺ ചേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് നല്ലൊരു മെസ്സേജൊക്കെ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നെൽസൺ ചേട്ട ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കൂടി നമ്മളിലേക്ക് എത്തിക്കുക എന്നുകൂടി പറയുകയാണ്. അതേപോലെ നമ്മുടെ റീജ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അല്ലേ പാർവതി?
1: യെസ്, അതെ, എല്ലാവരും നല്ല അടിച്ചു പൊളിച്ചിരിക്കുകയാണ്.
0: അതെ, അപ്പോൾ അതേപോലെ തന്നെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, കിഴക്ക് പൂക്കും മുരിക്കിന് എന്തൊരു എന്ന് ആ ഒരു പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. ഇൻ കേസ് ലൈവിൽ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കൂ, നിങ്ങളുടെ പാട്ട് നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ടും നമുക്കിങ്ങനെ പോകുമ്പോൾ, ഇന്ന് പത്രം എടുത്ത് ഈ ഒരു വിഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രാവിലെ പത്രം നോക്കിയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു, ആകാശത്തിനപ്പുറത്ത് നിന്നൊരു പിറന്നാൾ ആശംസ എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ നമുക്കറിയാം, നമുക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ ഒരു സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ അനിൽ മേനോൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അദ്ദേഹം ബുധനാഴ്ച ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്കൊരു എന്താ പിറന്നാൾ ആശംസ അറിയിച്ചതാണ്. 400 കിലോമീറ്റർ ഉയരെ ഇരുന്നിട്ടാണ് മകൾ ഗ്രേസിന് ഹാപ്പി ബർത്ത്ഡേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്.
1: അതോടൊപ്പം അദ്ദേഹം ഒരു ഫോട്ടോയും കൂടി ഇട്ടിട്ടുണ്ട്, ആകാശ നിലയത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടെ ചേർത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് സത്യം പറഞ്ഞാൽ അഭിമാനമുണ്ടല്ലേ, കേരളത്തിൽ നിന്ന് ഒരാള് ബഹിരാകാശ നിലയത്തിൽ നിൽക്കുന്നു, വരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരുപാട് ആകാശ സ്വപ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒരു എനർജി ആയിരിക്കും ഇനി ഇത് കാണുമ്പോൾ എനിക്ക് പോകണം എന്നൊക്കെ ഉള്ളത്.
0: അതെ, നമ്മളിപ്പോ നമ്മളുടെ ഒരു ഞാനിപ്പോഴിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മളിപ്പോ ഇങ്ങനെ എന്താ നമ്മളുടെ വീട് വിട്ട് കുറച്ച് ദൂരെ പോകുന്നു, അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോകുന്നു, അല്ലെങ്കിൽ വേറൊരു ഭൂഖണ്ഡത്ത് പോകുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഇത് എത്രയോ ദൂരമാണ് അല്ലേ. അപ്പോൾ അവർ സ്വന്തം ഗ്രഹം വിട്ടിട്ട്, ഗ്രഹം എന്ന് വെച്ചാൽ ആ ഒരു നമ്മുടെ ആ ഒരു അതിന് യഥാർത്ഥത്തിലൊരു അർത്ഥം വരുന്നു. ഗ്രഹം നമ്മുടെ സ്വന്തം വീടാണ്, നമ്മുടെ ഭൂമി. അപ്പോൾ ഇതൊക്കെ വിട്ടിട്ട് ഇതിനെ ദൂരെ നിന്ന് നോക്കി കാണുകയാണ്. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, കുറച്ചപ്പുറത്താണ് എൻ്റെ ആ ഒരു ഞാൻ താമസിക്കുന്ന ആ ഒരു ഗ്രഹമുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പ്ലാനറ്റ് ഉള്ളത് എന്നൊക്കെ ഉള്ളൊരു ഫീലിങ്സ് അല്ലെ. നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് എത്രമാത്രം ആ മനസ്സിനെ കട്ടിയാക്കി വെച്ചിട്ടാണോ പോകുന്നത്, ചില നമ്മൾ എത്ര പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ടിട്ടാണല്ലേ നമ്മൾ ഇത്രയും ദൂരം പോകുന്നത്.
1: അത് നമ്മുടെ സ്വപ്നങ്ങൾ, കാരണം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു വീണിട്ടാണ് എല്ലാവരും എണീക്കുക എന്നുള്ളത്. അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം എത്താൻ വേണ്ടിയിട്ട്. അതിൽ ഇന്ന് നമ്മൾ ഒരുപാട് അഭിമാനിക്കുകയാണ്. കൂടാതെ ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുമ്പോൾ സന്തോഷമുണ്ട്. കാരണം നമുക്ക് നമ്മളെ നോക്കിക്കൊണ്ട് ഒരാൾ, നമ്മുടെ ഒരു മലയാളി, അതെ, നമ്മളുടെ ഒരു മലയാളി ബഹിരാകാശത്ത് നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളുടെ പിറന്നാളായിരുന്നു, അതിനാണ് അദ്ദേഹം ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്.
0: അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ലക്ക് തന്നെയാണല്ലേ, ഇപ്പോൾ ഭൂമിക്ക് പുറത്ത് നിന്നൊരു പിറന്നാൾ സന്ദേശം നമ്മളെ തേടി വരിക, നമ്മളെ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു ഈ ഒരു പിറന്നാളിൽ ഇങ്ങനെ നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ആ ഒരു കാര്യം പറയണം എന്ന് തോന്നിയത്. അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട ശ്രോതാക്കൾ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നമുക്കൊരു പിറന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ, നമ്മുടെ ലിങ്കു മോന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു.
1: അതെ, നമ്മൾ ഈ ഒരു ലിങ്ക് മൊത്തം നമ്മുടെ പിറന്നാൾ സ്പെഷ്യൽ ആയതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യലായിട്ടൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ വരാം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിന് കഴിഞ്ഞ് മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൽ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പം നല്ലൊരു പാട്ടൊക്കെ കേട്ടു. അപ്പോൾ ഇങ്ക്രുമോന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ചെയ്തൊരു പാട്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ബാക്കി പരിപാടികൾ, എന്തൊക്കെയാണ് നിങ്ങളുടെ ആഘോഷങ്ങൾ എന്നൊക്കെയുള്ള വിശേഷങ്ങളും കൂടി ഞങ്ങളെ അറിയിക്കണം എന്നുകൂടി അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജൊക്കെ അയച്ചോളൂ. ഒക്കെയാണ് നമ്പർ 8848585785. അപ്പോൾ നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്, അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഞാൻ പാർവതിയോട് ചോദിക്കുകയാണ്, പാർവതിക്ക് യാത്രകൾ ചെയ്യാനൊക്കെ ഇഷ്ടമല്ലേ?
0: യാത്രകൾ ചെയ്യാൻ ആർക്കാണ് ഇഷ്ടമല്ലാതെ? നമ്മളൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ വേറെ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് കാണാനെന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവും. ഭക്ഷണം എങ്ങനെയാണ്, അവരുടെ രീതികൾ എങ്ങനെയാണ് എല്ലാം അറിയാൻ നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, എനിക്കും ഉണ്ട്, ശ്രീലക്ഷ്മിക്കും ഉണ്ടായിരിക്കും.
1: അതെ, എങ്കിലും ഞാൻ പാർവതിയോട് ചോദിക്കുകയാണ്, പാർവതി ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് എങ്ങോട്ടേക്കാണ്? അല്ലെങ്കിൽ പാർവതിക്കൊരു ഡെസ്റ്റിനേഷൻ കാണുമോ, അല്ലെ ഒരു സ്ഥലത്ത് പോകണം എന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ വളരെയധികം ദൂരെ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്ത സ്ഥലം ഏതാണ്?
0: അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് വിദേശത്ത് പോയത് തന്നെ ആയിരിക്കും യാത്ര ചെയ്തിട്ടുള്ളത്.
1: അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണല്ലോ. ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യാന്നൊക്കെ പറയുന്നതും ഒരു ഒരു അടിപൊളിയാണ്.
0: സൂപ്പറാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് ഇട്ട് നമ്മൾ പൈസ സൂക്ഷിച്ച് നമ്മളത് ചെയ്യുമ്പോൾ അതൊരു അടിപൊളിയായൊരു കാര്യമാണ്.
1: ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തോന്നും അല്ലേ, എന്നെ കൊണ്ട് ഇത് സാധിച്ചു എന്നൊക്കെ ഉള്ളത്. പക്ഷെ ചില സമയത്ത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ നമുക്ക് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അയ്യോ, നമുക്കൊരു പോകാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ചിലരൊക്കെ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കത് പറ്റുന്നില്ലല്ലോ, എന്തുകൊണ്ട് എനിക്കത് പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത് വെച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മൾ അവർക്ക് ഉള്ള കുറെ സൗകര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു പക്ഷെ അവരെ കൊണ്ടുപോകാൻ ആളുണ്ട്. പക്ഷെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾ ചിലരെ നോക്കുമ്പോൾ അവർക്കൊന്നുമില്ല, കൊണ്ടുപോകാനൊന്നും ആരുമില്ലെങ്കിലും അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് അവരങ്ങ് പോകും അല്ലേ.
0: അപ്പൊ
1: എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല? അങ്ങനെ നമുക്ക് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ. പക്ഷേങ്കിലും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ എവിടെയോ ഉള്ളില് അങ്ങനെയുണ്ട്, എനിക്കൊരു യാത്ര പോകണം, ഒറ്റയ്ക്കൊരു യാത്രയൊക്കെ പോകണം എന്നൊക്കെ ഉള്ള ഒരു നമുക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട്.
0: അതെ, അതേപോലെ യാത്രയ്ക്ക് അങ്ങനെ പ്രായപരിധികളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ അമ്മാമ്മമാർക്കൊക്കെ യാത്ര ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ സാഹചര്യങ്ങൾ അവരെ കൊണ്ട് അത് നടന്നിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷെ ആ സാഹചര്യങ്ങളൊക്കെ ഭേദിച്ചുകൊണ്ട് കുറച്ചാൾക്കാർ യാത്ര ചെയ്ത വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ പറഞ്ഞു വരുന്നത്.
1: അതെ, കക്കാട്ടെ പെണ്ണുങ്ക.
0: അതെ,
1: അപ്പം അതാണ് ഒരു ഒരു എന്തായാലും ഗ്യാങ്ങിൻ്റെ പേര്. ഗ്യാങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ് കേട്ടോ. അപ്പം ഞാനൊരു ഒരു പഞ്ചനങ്ങ് പറഞ്ഞാണ് ഒരു ഗ്യാങ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ കക്കാട്ടെ പെണ്ണുങ്ങ ഇപ്പോഴും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ 60 പേരുള്ള ഒരു ഗ്രാമത്തിലെ 60 പേരുള്ള ഒരു സ്ത്രീ കൂട്ടായ്മയാണ് കക്കാട്ടെ പെണ്ണുങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്.
0: പ്രായപരിധിയാണ് ശ്രീലക്ഷ്മി ഏറ്റവും രസമായിട്ട് തോന്നിയത്.
1: 74 വരെ
0: 78 വയസ്സ് മുതൽ 74 വരെ ഉള്ളവരാണ് ആ കൂട്ടായ്മയിലുള്ളത്. അപ്പം അവർ ആ ഒരു അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് അവർ തീരുമാനം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 64 വയസ്സുള്ള ഒരു പ്രസന്ന എന്ന് പറയുന്ന ഒരു ശേഷി ഭർത്താവും ഉണ്ട് മകനും ഉണ്ട്, പക്ഷെ യാത്ര ചെയ്യാനായിട്ട് സാഹചര്യമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ടാവും അല്ലേ. ഭർത്താവുണ്ട് മകനുണ്ട്, എനിക്ക് ഒരുപാട് യാത്ര ചെയ്യണം, എന്നെ അവർ കൊണ്ടുപോകുന്നില്ല, കാരണം അവർക്ക് യാത്ര ചെയ്യാൻ താല്പര്യമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇതേപോലൊരു കൂട്ടായ്മയിൽ ഇരുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ
1: ഒരുമിച്ചൊരു എനിക്കൊന്നൊരു വായനശാലയിലോ മറ്റോ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തോ ഇങ്ങനെ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ സാധാരണ പരാതി പറയുന്നത്. നിങ്ങൾക്ക് പോകാൻ വേണ്ടി നിങ്ങളുടെ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ചില ടോക്കിൻ്റെ ഒക്കെ ഇടയിലാണ് ഈ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നത്. നമുക്ക് ഈ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കെല്ലാം കൂടി ഒരുമിച്ചൊരു യാത്ര ചെയ്താൽ എന്താ എന്നുള്ളൊരു തോട്ട് വരുന്നു.
0: അതോടെ അവരൊരു കൂട്ടായ്മ എടുക്കാനായിട്ട് തീരുമാനിക്കുകയും വീട്ടുകാരും ചിലപ്പോൾ ഭർത്താവൊക്കെ അന്യ സ്ഥലത്തൊക്കെ ഉള്ള
1: വിദേശത്തൊക്കെ ഉള്ളവരാണെന്നും
0: അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മ തുടങ്ങാമെന്നും അതിൽ നിന്ന് നമുക്ക് യാത്ര ചെയ്യാമെന്ന് തീരുമാനം എടുത്തുകൊണ്ട് കുറച്ച് അമ്മമാർ ചേർന്ന് തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് കക്കാട്ടെ പെണ്ണുങ്ങ എന്ന് പറഞ്ഞൊരു പേരൊക്കെ ഇട്ടിട്ട് അവരൊരു യാത്ര പോകാൻ അങ്ങ് തീരുമാനമെടുത്തു.
1: അതെ, അപ്പൊ അതിന്റെ ഒരു അതിന്റെ അവരെങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട KSRTC അല്ലേ, KSRTC ബജറ്റ് ടൂറിസം പാക്കേജ് മുഖേനയാണ് അവരിങ്ങനെ യാത്ര ചെയ്ത് തുടങ്ങുന്നത്. അവർ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. എന്നിട്ടും അവർ കോഴിക്കോട്, ഗുരുവായൂർ, വയനാട്, കൊട്ടിയൂർ ഇവിടെ എല്ലാം പോയി മടങ്ങി യാത്രയൊക്കെ ചെയ്ത് മടങ്ങി. ഇനി അവിടെ ഒരു ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഗോവ, ഗവി അങ്ങോട്ടൊക്കെ ഒരു പ്ലാനിങ്ങിലൊക്കെ ആണ്. പെട്ടെന്ന് തന്നെ അതൊക്കെ നടക്കട്ടെ എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അതേപോലെ നാലമ്പല ദർശനത്തിനൊക്കെ വേണ്ടിയുള്ളൊരു യാത്രയും കാര്യങ്ങളും ഒക്കെ അവരിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: അതെ, കാരണം കാഞ്ഞങ്ങാട്ടെ KSRTC ഡിപ്പോയിലാണ് അവർ ആദ്യം യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്തതിന് ശേഷം ചെന്ന് നിന്നത്. അവിടുത്തെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ കോർഡിനേറ്ററാണ് അവർക്ക് ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ആ ഒരു യാത്രയ്ക്ക് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അമ്മമാരുടെ സന്തോഷം കാണുമ്പോൾ യാത്ര മാത്രമല്ല

0: യാത്രയ്ക്ക് അപ്പുറമുള്ള പദ്ധതികൾ ആലോചനയിലുണ്ടെന്നും കൂടി കോർഡിനേറ്റർ പറയാറുണ്ട്. കക്കാട്ടെ പെണ്ണുങ്ങൾ എന്താണല്ലേ ഒരു ചരിത്രം സൃഷ്ടിച്ചു.
1: കക്കാട്ടെ പെണ്ണുങ്ങളല്ല, കക്കാട്ടെ പെണ്ണുങ്ങ,
0: അങ്ങനെയാണ് പേര്. അതെ, കക്കാട്ടെ പെണ്ണുങ്ങ ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം അതിൽ നിന്നും പുതിയ പുതിയ പദ്ധതികളിലേക്കൊക്കെ പോകാനുള്ള
1: കൂട്ടായ്മ, അത്തരത്തിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് അവരതിനെ മുന്നിട്ടിറങ്ങട്ടെ. നമ്മളെ കൊണ്ട് എന്തും സാധിക്കും അല്ലേ.
0: അപ്പൊ അത്തരത്തിലുള്ള യാത്ര ചെയ്യാന്ന് പറയുന്നത് എല്ലാരെയും

0: നമ്മൾ എന്താണ് ഇവിടുന്ന് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മളൊന്നും കൊണ്ടുപോകില്ല. പക്ഷെ നമ്മൾ കുറച്ച് ആൾക്കാരുടെയൊക്കെ മനസ്സിലെങ്കിലും നമുക്ക് കുറച്ച് നാളെങ്കിലും ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയല്ലേ നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിട്ട് പോകുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യം.
1: അതേപോലെ യാത്ര ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയും കൂടെ വേണം അല്ലേ. നമ്മൾ ഞാൻ ഇപ്പോൾ ഒരു അമ്മ യാത്ര ചെയ്യാൻ പോകുമ്പോൾ മക്കൾ പറയാം, അമ്മ യാത്ര ചെയ്താൽ ശരിയാവത്തില്ല, അമ്മക്ക് പ്രായമായില്ലേ,
0: അമ്മ എന്തിനാ ഇപ്പോൾ പോകുന്നത്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, സുഖമില്ലാതെ വല്ലപ്പോഴും. അതെ, ഇങ്ങനെയൊക്കെ ഉള്ള കാഴ്ച ചിലയിടത്തൊക്കെ നമ്മളിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആഗ്രഹമാണ് അല്ലെ, നമ്മൾ എത്ര നാളെ ഈ ഭൂമിയിൽ കാണും.
1: അവർ പോകട്ടെ അല്ലേ, നമ്മൾ പോകുമ്പോൾ അവർ നോക്കിയിരിക്കുകയാണ്. അപ്പം അവരെയും കൂടെ വിടാൻ നമ്മളും ശ്രമിക്കുക, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കുക. ഫിനാൻഷ്യലി അവർ ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഹെൽപ്പ് ഒന്ന്
0: സപ്പോർട്ട് ചെയ്യുക അല്ലേ,
1: നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അവർ യാത്ര പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ആ പോകുന്ന സ്ഥലം സുരക്ഷിതമാണോ എന്നൊക്കെ നമ്മൾ ചെറുതിലെ ടൂർ പോകുമ്പോൾ നമ്മുടെ പേരൻസ് അതൊക്കെ അന്വേഷിച്ചിട്ടായിരിക്കും നമ്മളെ വിടുന്നത്. അതേപോലെ ഒന്ന് അന്വേഷിച്ചിട്ട് അവരെ അങ്ങോട്ട് വിടുക, അവർ പോയി അടിച്ചൊക്കെ പൊളിക്കട്ടെ. പ്രായമായി എന്നോർത്ത് അവരെ വീട്ടിൽ തളച്ചിടാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് അല്ലേ. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് അവരൊക്കെ യാത്ര ചെയ്യുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുണ്ട്. ഒരുപാട് വീട്ടിലെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യണമെന്ന് ഇഷ്ടമുണ്ട്, പക്ഷെ പോകാനായിട്ടുള്ള സാഹചര്യം ഇല്ല. ഒന്നെങ്കിൽ ഹസ്ബൻഡിന് ഇഷ്ടമല്ലായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് നാട്ടിലില്ലായിരിക്കും, ഇനി അതുമല്ലെങ്കിൽ മക്കൾ കൊണ്ടുപോകില്ലായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുത്താലല്ലേ അവർക്ക് പോകാൻ പറ്റും. അപ്പം നിങ്ങൾക്കും അവർക്ക് അവരുടെ ഫ്രണ്ട്സുമായിട്ട് പോയി ഉള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും കിട്ടും, അവരും ആസ്വദിക്കും ലൈഫ്.
0: അതെ, അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യാൻ, അവരുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു തടസ്സം ചെയ്യാതിരിക്കുക. അവരും സന്തോഷിക്കട്ടെ, ആസ്വദിക്കട്ടെ, വളരെ തുച്ഛമായി കിട്ടുന്ന നമുക്കൊരു അവസരങ്ങളാണ് ഈ ജീവിതത്തിൽ. അപ്പോൾ അതൊക്കെ പരമാവധി നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് കൂടി പറയുകയാണ്. അപ്പോൾ ഈ കാഞ്ഞങ്ങാട്ടെ പെണ്ണുങ്ങൾ എപ്പോഴും നല്ല ലെവൽ അല്ലേ.
1: അതോടൊപ്പം ഇന്ന് തന്നെ ചെന്നിട്ട് അമ്മയോടോ സഹോദരിയോടോ ഒക്കെ ചെന്ന് ചോദിക്കുക, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകണോ, കൊണ്ടുപോകണോ എന്നൊക്കെ ഒന്ന് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ വല്ലതും ഉണ്ടോ, പോകാനായിട്ട് പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക.
0: പാർവതി, എനിക്കൊരു കാര്യമുണ്ട്, ഇന്ന് ഞാൻ ഇടയ്ക്കേറി പറയുന്നു വെച്ചാൽ കൊണ്ടുപോകണമെന്ന് ഒരിക്കലും ചോദിക്കരുത്, അവരെ കൊണ്ടുപോവുക. ഇപ്പം നമ്മളിപ്പോൾ വലിയ വലിയ സ്ഥലങ്ങളൊന്നും വേണ്ട, നമുക്കിപ്പോൾ ഇപ്പം നമ്മൾ കൊല്ലം എടുക്കുകയാണ്. കൊല്ലത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ പ്രിയ നമ്മുടെ ഈ ആശ്രമ മൈതാനമല്ലേ, അവിടെ ഒന്ന് പോവുക വെറുതെ. അവിടെ ഒന്ന് പോയിട്ട് നമ്മൾ ആ നമുക്ക് അവിടെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ചായ കുടിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ നമുക്കൊന്ന് പോവുക, ഒരുമിച്ചിരിക്കുക. ഈ പാരൻസ് എന്ന് പറയുമ്പോൾ മക്കളുമായിട്ട് പുറത്തൊക്കെ ഒന്ന് ഒരുമിച്ചിരിക്കുന്നത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് സ്ഥലങ്ങൾ, വലിയ വലിയ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം പൈസ മുടക്കി പോകുന്ന സ്ഥലങ്ങൾ പോയില്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ല. ഒന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു ബസ്സിലാണെങ്കിൽ പോലും അവരുമായിട്ട് ഒരുമിച്ചിരുന്ന ഒരു ചെറിയൊരു ട്രിപ്പ്, ഇപ്പം നമുക്ക് ബജറ്റ് ടൂറിസം വഴി നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റും. ഇപ്പോൾ ഒരു രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന രീതിയിൽ തന്നെ ഒരുപാട് എന്താ കുറേ പദ്ധതികളുണ്ട്. ഇപ്പോൾ നമുക്കതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാരൻസുമായിട്ടൊന്ന് പോകുന്നത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ.
1: നമ്മളെപ്പോഴും മാത്രമല്ല, നമ്മൾ സഹോദരങ്ങളെയും നമ്മൾ ഉൾപ്പെടുത്തണം അല്ലേ. ഇപ്പം നമ്മുടെ സഹോദരിമാരൊക്കെ വേറെ കല്യാണം കഴിച്ചൊക്കെ പോയി, അവരവരുടെ ലൈഫുമായിട്ടൊക്കെ പോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി അവരെ വിളിക്കുക, അവരുമായി യാത്ര ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ ഒപ്പം കൂട്ടുക. അതിൽ നിന്ന് നമ്മുടെ കുറച്ചും കൂടി നമ്മൾ വലുതാവും. ഇപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ദൂരെ ഒരിടത്ത് തന്നെ പോകണം എന്നൊന്നും ഇല്ല, നമുക്ക് തൊട്ടടുത്ത് പോയി കുറച്ചു നേരം ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്ത് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയാൽ കഴിക്കാം, ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് കുറേ നേരം കാര്യം പറയാം, അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഇതൊക്കെ ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക.
0: അതെ അതെ, ഇതാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെയായിരിക്കും ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ചെറിയ വലിയ ഹോട്ടലിലൊക്കെ കയറി കഴിക്കുക അങ്ങനൊന്നുമല്ല, ഒരു കുഞ്ഞു തട്ടുകടയിൽ പോയി ഒരു ഗ്ലാസ് ചായ അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ചേർന്ന് ആ ഒരു വഴിയോരത്ത് എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരിക്കാം, ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ വർത്തമാനങ്ങൾ അതൊക്കെ നമുക്ക് എന്താ അങ്ങനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ചെറിയൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്.
4: ശ്രീലക്ഷ്മിയോടൊപ്പം ഇന്ന് ഞാൻ പാർവതിയാണ്.
3: അതെ, അപ്പം നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു, നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചാലോ പാർവതി?
4: യെസ്, വായിക്കാം.
3: ഓക്കെ, നമ്മുടെ വനജാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാന്ത്വനം കുടുംബത്തിനും ശ്രോതാക്കൾക്കും നല്ല ഒരു സുപ്രഭാതം നേരുന്നു. ലോഡ് ഷെഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോഡ് ഷെഡിങ് ഭയങ്കര സങ്കടമാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വലിയ വീടും ഒറ്റപ്പെട്ട ഒരു സ്ഥലവുമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര പേടിയൊക്കെ തോന്നുന്നതാണ് അമ്മ പറയുന്നത്. അത് ശരിയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരേപോലെ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. പണ്ട് അമ്മ പറയാണ്, കൊച്ചിലെ മണ്ണെണ്ണ വിളക്കായിരുന്നു അന്ന്, വീട്ടിൽ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നും കൂടി പറയാണ്. അങ്ങനെ ഒരുപാട് വീടുകൾ, ഒരുപാട് ആളുകളുള്ള വീട്ടിലൊരു ദിവസം പെട്ടെന്ന് നമ്മളിങ്ങനെ ഒറ്റയ്ക്കാകുമ്പോൾ ചില സമയത്ത് നമുക്ക് കുറച്ച് ഓർമ്മകൾ മാത്രമേ കാണുള്ളൂ അല്ലേ. ആ ഒരു വളരെയധികം സന്തോഷിച്ച കുറേ സമയത്തെ ഓർമ്മകൾ എന്തായാലും മക്കളുടെ അടുത്തൊക്കെ ഒന്ന് അതൊന്ന് സൂചിപ്പിക്കുക അല്ലേ. ആ ഒരു ഈ ഒരു നമ്മുടെ ഒരു അവസ്ഥയൊക്കെ ഒന്ന് പറയുക എന്ന് കൂടി പറയുകയാണ്.
4: നമ്മളോടൊപ്പം എല്ലാ കാര്യവും എല്ലാവർക്കും അങ്ങനെ ആസ്വദിക്കാവുന്നതൊന്നും അല്ലാന്നും കൂടി ഉണ്ടല്ലേ. ഇപ്പോൾ ലോഡ് ഷെഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു ഭാഗം സന്തോഷിക്കാനുള്ളതാണെങ്കിൽ മറ്റൊരു ഭാഗം ഇരുട്ട് ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്.
3: അതെ. അപ്പോൾ നമ്മുടെ റഷീദ് ചേച്ചി പറയാണ്, ശ്രീലക്ഷ്മിയുടെ ഗ്രാമഭംഗി കേൾക്കുമ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു നമ്മുടെ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു ഗ്രാമഭംഗി, വളരെ മികച്ച പ്രോഗ്രാമാണ് എന്നാണ് റഷീദ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീഡ്ബാക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ. അപ്പോൾ ആ ഒരു സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ചേച്ചി പറയുകയാണ്, എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് ചോദിച്ചാലോ?
4: യെസ്.
3: അപ്പോൾ ഇതാണ് കുസൃതി ചോദ്യം. കഴിക്കാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, പക്ഷെ എല്ലാവർക്കും അത് വേണം, അതെന്താ? ഇതാണ് ചോദ്യം. കഴിക്കാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, പക്ഷെ എല്ലാവർക്കും അത് വേണം, എന്താണ് അത്? അപ്പോൾ അത് നമ്മളുടെ കറക്റ്റ് ആൻസർ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് എന്തായാലും ഞാനിപ്പോൾ ഒന്ന് ഇപ്പോൾ പറയുന്നില്ല, നമ്മുടെ റഷീദ് ചേച്ചി പറയുന്നതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടോളൂ. അയക്കേണ്ട നമ്പർ 8848557885. അപ്പോൾ നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ രാജൻ ചേട്ടൻ പറയുകയാണ്, ഓ കോള് വന്നുകൊണ്ട് ചെറുതായിട്ടൊന്ന് കേൾക്കാൻ പറ്റിയില്ല, പൊള്ളി ലൈവ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ലൈവിൽ ശ്രീകുട്ടിക്ക് ഇഷ്ടപ്പെട്ടൊരു നല്ലൊരു അടിപൊളി പാട്ട് ഇട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കേട്ട പാട്ടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെയാണ്.
4: പാട്ടൊക്കെ ശ്രീലക്ഷ്മിയാണ് സെലക്ട് ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്.
3: അതെ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ കേട്ട നമ്മുടെ റീജ ചേച്ചി ആവശ്യപ്പെട്ട ഒരു പാട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ പാട്ടുകളും, നമ്മൾ ഏത് പാട്ടാണ് നമ്മൾ മാറ്റിവെക്കുക അല്ലേ, നമുക്ക് എല്ലാ പാട്ടും ഓരോ സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നതാണ്. ചിലപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില പാട്ടുകളോട് നമുക്ക് അത്ര ഇഷ്ടം തോന്നില്ല, പക്ഷെ പിന്നീട് കേൾക്കുമ്പോൾ അതിൻ്റെ വരികളെ പറ്റിയും ഒക്കെ നമുക്ക് എന്താ, നമുക്കൊരു ഇഷ്ടം തോന്നും. അപ്പോൾ അങ്ങനെ എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാട്ടുകളൊക്കെ നമുക്ക് കേട്ട് നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ ലൈവിൽ എന്തായാലും ഞാൻ ആ പാട്ടൊക്കെ ഇടുന്നതായിരിക്കും. നമ്മുടെ ചിത്രാമ പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഗുഡ് മോർണിംഗ് ചിത്രാമ, സുഖമായിരിക്കുന്നു. പ്രീത ടീച്ചറിൻ്റെ ആഗ്രഹം സഫലീകരിച്ചു. എന്താണെന്നറിയോ, ആ സന്തോഷം അർജൻറ്റീനയുടെ സെമി ഫൈനൽ വിജയം, അത് വളരെയധികം, അത് ഞങ്ങളും അങ്ങനെ കുറച്ച് ആലോചിച്ചായിരുന്നു.
4: അതെ, ശരിയാ. കാരണം ഇന്നലെ പ്രീത ടീച്ചർ പറഞ്ഞായിരുന്നു ടീച്ചർ നേർച്ചയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. അപ്പം അതായിരിക്കും അങ്ങനെ പറയുന്നത്. ശരിയാണ്, അർജൻറ്റീന അങ്ങനെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്.
3: അതേപോലെ തന്നെ അച്ചുവേട്ടൻ്റെ വീട് എന്ന ചിത്രത്തിലെ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എന്ന പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ പാട്ടൊക്കെ നമ്മൾ ലൈവിൽ പ്ലേ ചെയ്യുന്നതാണ്, ലൈവിലല്ല, സോറി, ലൈവിൽ പ്ലേ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മൾ പിന്നീട് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. എന്തായാലും പരമാവധി നമ്മൾ പ്ലേ ചെയ്യാൻ നോക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ടീച്ചർ

0: ടീച്ചർ ചോദിച്ചതിൻ്റെ കറക്റ്റ് ആൻസറൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആൻസറാണ് നമ്മുടെ രാജൻ ചേട്ടനും അയച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ രമേഷ് സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ശുഭദിനം. ഒരു കോട്ടും കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടേതായി ഒന്നുമില്ല, കുറച്ചു കാലം നമ്മുടേതാക്കി വെക്കാം അത്രമാത്രം. ഒരു വലിയൊരു മെസ്സേജ് തന്നെയാണ് പറയുന്നത് അദ്ദേഹം. നമ്മുടേതായിട്ട് ഒന്നുമില്ല, കുറച്ചൊക്കെ കുറച്ചു കാലം നമ്മുടേതാക്കി വെക്കാം അത്രമാത്രം. അങ്ങനൊരു മെസ്സേജാണ് രമേശ് സാർ അയച്ചത്. അതേപോലെ തന്നെ നമ്മുടെ രാജം ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരമായിട്ടാണ് അയച്ചത്, പക്ഷെ അത് ആണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ റഷീദ ചേച്ചി കറക്റ്റ് ആൻസർ അയക്കുമ്പോൾ നമ്മളത് പറയുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഒരു നമ്മളുടെ അരവിന്ദാക്ഷൻ സാർ എപ്പോഴും നമുക്ക് ഒരു കുറേ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് അയക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്നും അദ്ദേഹം ഒരു അപ്ഡേഷൻ നമുക്ക് നമ്മളിവിടെ പങ്കുവച്ചിട്ടുണ്ട്. കർണാടക സംഗീതത്തിലെ ഗായികാത്രയം എന്ന വിശേഷണത്തിൽ അറിയപ്പെട്ടിരുന്നത് MS സുബലക്ഷ്മി, ML വസന്തകുമാരി, DK പട്ടമ്മാൾ എന്നിവരായിരുന്നു. കർണാടക സംഗീതത്തിൽ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഈ ഗായികാത്രയത്തിന് സാധിച്ചു. സംഗീത നാടക അക്കാദമി അവാർഡ്, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നേടിയ DK പട്ടമ്മാൾ 2009 ജൂലൈ 16 അന്തരിച്ചത്. അപ്പോൾ ഇന്ന് പട്ടമ്മാളുടെ ഓർമ്മ ദിനമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ ഇത്തരത്തിലുള്ള വാല്യബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്കും ഞങ്ങളിലേക്കും പകർന്നു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ചില മെസ്സേജുകളൊക്കെ ഇത്തരത്തിലുള്ള ഒരു പുതിയ ഒരു കുറേ അല്ലേ നമുക്ക് പുതിയ അറിവുകൾ കൂടി നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മെസ്സേജുകളും അപ്ഡേറ്റ്സും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യവുമായിട്ട് പങ്കുവെക്കാവുന്നതാണ്. അപ്പോൾ അതൊരു ഒരിക്കലും മടിക്കേണ്ട, അയക്കേണ്ട നമ്പർ 8848555785.
1: അപ്പോൾ ശ്രീലക്ഷ്മി, നമുക്ക് അങ്ങനെ നമ്മളെല്ലാവരും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സിലൊക്കെ പോകേണ്ട സമയമായിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇന്നലെ ഒരു ന്യൂസ് കണ്ടായിരുന്നു, സൈബർ ആക്രമികൾ വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചു, മന്ത്രിക്കും രക്ഷയില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അതിൽ നിന്ന് ഇന്ന് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പേടിക്കാനുള്ളൊരു സമയമായിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ പ്രൈവസി കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഒരു പൊതുസ്ഥലങ്ങളിൽ ഒരു ഉദ്ഘാടനത്തിനൊക്കെ ഇങ്ങനെ സെലിബ്രിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ പബ്ലിക്കലി അറിയാവുന്ന ആളെ പോകുമ്പോൾ അവരുടെ പിന്നാലെ നടന്ന് വീഡിയോ പിടിക്കുക, അതും അവരുടെ മുഖം മാത്രമല്ല അവരുടെ ശരീരവും കൂടി വീഡിയോ പിടിക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊന്നും ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു ഒരു ബലം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ഇതിനൊന്നും ഒരു മാറ്റം വരില്ല എന്നുള്ളത്. പക്ഷേ ഇല്ല, ഇന്ന് മുതൽ അതിനൊരു മാറ്റങ്ങളൊക്കെ വരാനായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഗവൺമെൻറ് പറയുന്ന, അതായത് ബിന്ദു കൃഷ്ണ മന്ത്രി പറയുന്നത് എന്ന് വെച്ചാൽ, വനിതാനയം സർക്കാർ ഉടൻ പ്രഖ്യാപിക്കും, അതിൻ്റെ കരടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വനിതാ ആക്ടിവിസ്റ്റുകൾ, നിയമവിദഗ്ധർ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവേഷകർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി സംസ്ഥാന തലത്തിൽ അടുത്തയാഴ്ച ശില്പശാല സംഘടിപ്പിക്കും. സൈബർ ആക്രമണത്തിനെതിരെയുള്ള നടപടികൾ ഉൾപ്പെടെയുള്ളവ വനിതാ നയത്തിന് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സമൂഹ മാധ്യമം വഴി മോർഫ് ചെയ്തോ മോശമായോ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്താൽ ഉടൻ സൈബർ പോലീസിൽ അറിയിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ മാനസികമായ ഒരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ സിറ്റി പോലീസ് കമ്മീഷണറുമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഫെർദറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനി മുതൽ അത് ചെയ്യും. അത് ചെയ്യതിനായിട്ട് നമുക്കൊരു നമ്പറൊക്കെ തന്നിട്ടുണ്ട്, 112 എന്ന നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ പരാതി ലഭിക്കുകയാണെങ്കിൽ, സൈബർ കുറ്റങ്ങളെക്കുറിച്ചുള്ള പരാതി ലഭിക്കുകയാണെങ്കിൽ 112 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും അതല്ലെങ്കിൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
0: 112-1930 അല്ലേ. അപ്പം ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. അപ്പം എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ് 112-1930.
1: അതിൽ അടിയന്തര സാഹചര്യങ്ങളിൽ വിളിക്കേണ്ട നമ്പറാണ് ഈ 112. 1930 നമുക്ക് നമ്മളുടെ
0: സൈബർ കുറ്റകൃത്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ളതാണ് 1930. 1930. അതേപോലെ അടിയന്തര സാഹചര്യങ്ങൾ നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ടത് 112 എന്ന നമ്പറാണ്. അപ്പോൾ ഇത് നിങ്ങൾ മറക്കാതെ
1: ഓർമ്മിച്ച് നോക്കൂ. ശ്രീലക്ഷ്മി, നമ്മുടെ മന്ത്രിക്ക് ഒരു സുരക്ഷയില്ല അല്ലേ, എത്രമാത്രം നമ്മൾക്ക് അതിലൊരു ഇതുണ്ടാവും. കാരണം ഒരു ഉദ്ഘാടനത്തിന്, അതായത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവത്തിനാണ് മന്ത്രി പോയിരുന്നത്. ആ സമയത്താണ് ഈ ഒരു ഫോട്ടോ എടുത്തതും അത് പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങിയതും. അപ്പോൾ അതൊരു വ്യാജ ഫോട്ടോ തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ ഒരാളെ പുറകെ നടന്ന് നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുക, അവരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുക, അവരുടെ ഫാമിലി കാര്യങ്ങളിൽ ഇടപെടുക, ഈ ചോദ്യം ചോദിക്കേ തന്നെ അവരെ വേറെ രീതിയിൽ ചിത്രീകരിക്കുക, അങ്ങനെ ഓരോ രസമാണ് ഇപ്പോഴത്തെ എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന. ഓരോ തവണ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഓരോ ആൾക്കാരെ നമ്മളിങ്ങനെ ഡെയിലി കണ്ടുകൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്.
0: അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണം എന്ന് തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മളുടെ ഒരു പ്രൈവസി പലയിടത്തും നഷ്ടമാകുന്നു എന്ന് തന്നെ നമുക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ നമുക്കത്ര പ്രശ്നം വരില്ല, നമ്മളൊരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക്. പക്ഷെ പലപ്പോഴും ഈ സെലിബ്രിറ്റി ലൈഫിലൊക്കെ നിൽക്കുന്നവർക്ക് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പലതും നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അതിനെതിരെ പ്രതികരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്.
1: അല്ല,
0: ചില സമയത്ത് അവർ പരിധി വിടുമ്പോഴായിരിക്കാം ഒരു പക്ഷേ പ്രതികരിക്കുന്നത്. പക്ഷെ അതിനെ പോലും ചിലപ്പോൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പലരും അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്.
1: മിക്ക ആക്ട്രസും ഇവരെയൊക്കെ പേടിച്ച് ഓടും, ഓടിയിട്ട് ആയിരിക്കും കാറിലൊക്കെ കയറുന്നത്. അത് ഇവരൊരു ഫണ്ണിയാക്കി ഇവരും അവരുടെ കൂടെ ഓടിയിട്ട് അത് ഒരു വേറെ തരത്തിലേക്ക് അത് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അത് വേറെ രീതിയിലൊക്കെ പോവുക. അങ്ങനെ ഒരാളെ എങ്ങനെ അവരെ ഇഷ്ടമല്ലെങ്കിൽ അവരെ ആ മേഖലയിലേക്ക് തന്നെ വലിച്ചുകൊണ്ടെങ്കിൽ വരും. കാരണം അവരുടെ ഫോട്ടോ അങ്ങനെ പോകുന്നത് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ ഇവരെ കാണുമ്പോൾ ഓടുന്നത്. പക്ഷെ ആ ഓടുന്നതും ഇവർ ചിത്രീകരിക്കും.
0: അപ്പൊ എന്തായാലും ഇതിനെല്ലാം നല്ലൊരു മാറ്റം വരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോ നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി. ഒരു ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം

0: അതെ, ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, അങ്ങനെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
5: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ രാജചേട്ടൻ പറഞ്ഞിരുന്നു പാട്ടൊക്കെ ഇടും. അപ്പം ഇതും എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്നുകൂടി പറയുക.
4: ശ്രീലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്.
5: അതെ, അപ്പം എന്തായാലും നമ്മുടെ ശ്രോതാക്കൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848 7785. അപ്പോൾ നമ്മുടെ ഒരു റഷീദ് ചേച്ചി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിക്കാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, പക്ഷേ എല്ലാവർക്കും അത് വേണം, അതെന്താ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസറും ചേച്ചി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റീജ് ചേച്ചി കറക്റ്റ് ആൻസറാണ് പറഞ്ഞത്. അതേപോലെ നമ്മുടെ അഞ്ജന ഒരു മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്, മണി എന്ന് അയച്ചിട്ടുണ്ട്, പക്ഷേ മണിയല്ല ആൻസർ. കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് കിട്ടും. നമ്മുടെ രാജൻ ചേച്ചിയും ചോദിച്ചിട്ടുണ്ട്, മണിയാണോ? അല്ല, മണിയല്ല. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ആലോചിച്ചാൽ കറക്റ്റ് ആൻസർ കിട്ടും. നമ്മുടെ രാജൻ ചേട്ടനും കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. പാറ ഒരു പാട്ട് പാട് എന്ന് പറഞ്ഞിട്ടുണ്ട് രാജൻ ചേട്ടൻ, കേട്ടോ.
4: അല്ല, എനിക്ക് പകരം ശ്രീലക്ഷ്മി പാടുന്നതായിരിക്കും.
5: ഓക്കെ, അപ്പം ഞാൻ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം നമുക്കൊരു പാട്ട് ഞാൻ പാടട്ടെ?
4: യെസ്, പാടിക്കോളൂ.
5: അപ്പം എന്തായാലും ഞാൻ ഒരു കവിതയുടെ കുറച്ച് വരി പാടാം. ഓക്കെ, എപ്പോഴും ഞാൻ പാടാറുള്ളൊരു പാട്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ കൂടുതലായിട്ട് വലിയ പുതുമയൊന്നുമില്ലെങ്കിലും ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇത് ഞാൻ പാടാമെന്ന് വെച്ചത്. അപ്പോൾ ഇതാണ്.

0: അതെ, ഈ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് ശ്രീലക്ഷ്മി പാടിയിട്ട്, ഈ പാട്ട് ആദ്യമായിട്ടാണ്, അത് കവിതയാണ്, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സൂപ്പർ ആയിട്ടുണ്ട് ശ്രീലക്ഷ്മി. സമയം 11:11 ആയിട്ടുണ്ട് ശ്രീലക്ഷ്മി. പെട്ടെന്ന് വിഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാലോചിക്കും.
1: മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നതെങ്കിലും ഇങ്ങനെ ഒരു അങ്ങനെ ചിന്തിക്കുന്നതിലുപരി ഇതൊരു പലർക്കൊരു ഒരു പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ടല്ലേ. ഞാൻ അങ്ങനെയാണ് ഈ ഒരു സമയത്തെ കാണുന്നത്. കുറച്ചു നേരം നമ്മൾ ആ ഒരു സമയത്ത്, ഇപ്പൊ പലരും പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് വിഷെല്ലാം, അപ്പൊ നമ്മൾ നല്ല കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ പറ്റിയിട്ടായിരിക്കും നമ്മൾ കുറച്ച് നേരങ്ങളിൽ, ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ നമുക്ക് ഈ ഒരു സമയം നമുക്ക് സാധിക്കുന്നു. അങ്ങനെ ഒരു തോട്ട് നമുക്ക് ഉണ്ടാകുന്നു.
0: ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു 11:11 അലേർട്ട് ചെയ്യുന്നത് ഞാനും ആതിരയുമാണ്. കാരണം ഞങ്ങൾക്ക് അതിൽ നല്ല വിശ്വാസമുണ്ട്. ഈ സമയത്ത് എന്താ ഞങ്ങളിങ്ങനെ പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ കൈകളിലേക്ക് അത് എത്തും എന്ന് ഞങ്ങളിങ്ങനെ വിശ്വസിക്കുന്നു.
1: അപ്പൊ അതേപോലെ ഒരുപാട് പേരുണ്ടായിരിക്കും. ഒരു ഏഞ്ചൽ നമ്പർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് കൂടി ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതും കൂടി നമ്മളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8 8 5 5 8 7 8 5. അപ്പോൾ
0: ശ്രീലക്ഷ്മി, ഇന്ന് നമുക്ക് നമ്മുടെ ദിവസത്തിനെ കുറിച്ച് പ്രത്യേകതയുണ്ടല്ലേ. ഓരോ ദിവസവും നമുക്ക് ഓരോ പ്രത്യേക കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇത്രയും നേരം ഒത്തിരി കാര്യത്തിൽ നമ്മൾ പറയാറുമുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇന്ന് ലോക റീഫിൽ ദിനമാണ്, വേൾഡ് റീഫിൽ ഡേ ആണ്. എന്തായിരിക്കും റീഫിൽ എന്ന് വല്ല ഐഡിയ ഉണ്ടോ? പ്ലാസ്റ്റിക്, അത് തന്നെ, പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാനും ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പകരം റീഫിൽ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും June 16 ആചരിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് റീഫിൽ ഡേ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്ലാസ്റ്റിക്, ഇപ്പൊ നമ്മുടെ വീട്ടിലെ തന്നെ ഒരുപാട് കുപ്പികളൊക്കെ ഉണ്ടാവും പല സാഹചര്യങ്ങളിലും വാങ്ങുന്നത്,
1: സ്വാഭാവികം
0: തീർച്ചയായും. അപ്പൊ ഇനി മുതൽ അങ്ങനെ ചെയ്യാതെ നമ്മൾ റീഫിൽ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഒരിക്കൽ നമ്മളൊരു ഷാംപൂ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ആ കുപ്പിയിൽ തന്നെ നമുക്ക് വീണ്ടും ഷാംപൂ ഒഴിക്കാൻ പറ്റുന്ന കണക്ക് റീഫിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ദിവസം നമുക്ക് തന്നിരിക്കുന്നത്.
1: ഇപ്പൊ നമുക്കിപ്പോ നമുക്കറിയാം പല കാര്യങ്ങളും ഇപ്പോ ഒരു ക്രാഫ്റ്റിന്റെ ഒക്കെ ഒരു വേൾഡ് ആണ്. പല ചെറിയ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളിൽ നിന്നാണ് ഇത് ഒരു വലിയൊരു ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടായി വരുന്നത് അല്ലേ. അപ്പൊ അതൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ പലപ്പോഴും നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ. ചിരട്ട തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളത് കൂടുതലും നമുക്ക് വിറകായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ചിരട്ട വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എത്ര മാത്രം ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാം അല്ലേ. അപ്പൊ അതിനും ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അതിനെപ്പറ്റി അറിയാമെങ്കിലും തീർച്ചയായിട്ടും മെസ്സേജ് ഒക്കെ അയക്കാവുന്നതാണ്.
0: അപ്പൊ ഈ ഒരു ദിവസത്തിന് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഒറ്റ തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുറയ്ക്കുക, പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, സുസ്ഥിരമായ ജീവിതശൈലി വളർത്തുക, ഇതൊക്കെയാണ് ഈ ദിവസം കൊണ്ടുള്ള നമുക്കുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഓരോ ദിവസം ആചരിക്കുമ്പോൾ ഓരോ ലക്ഷ്യങ്ങളുണ്ട്, അതേപോലെയാണ് ഈ ലക്ഷ്യങ്ങളും. എത്ര പേർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എനിക്ക് തോന്നുന്നില്ല 100% എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണെന്ന്. പക്ഷെ ഇനി മുതൽ അത് ശ്രമിക്കും. കാരണം റീഫിൽ ചെയ്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാം എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അത് വാങ്ങി യൂസ് ചെയ്ത് അത് ഉപേക്ഷിക്കും. പിന്നെ ഓരോ കുപ്പിക്കും അതിൻ്റെതായ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്.
1: പക്ഷെ ഞാനത് പറയാൻ വന്നതാണ് പാർവതി, കാരണം എന്ന് വെച്ചാൽ നമ്മൾ എനിക്കൊന്ന് കുട്ടികളൊക്കെ ആയ നമ്മൾ കുട്ടികളായിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ റീയൂസ് ചെയ്തിരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുപ്പി ആ ഒരു വർഷം ഉപയോഗിക്കും.
0: അതെ അതെ, നമ്മൾ ഓരോ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച് കുടിക്കുമ്പോൾ ആ ഒരു പ്രത്യേക ബ്രാൻഡ് നമ്മൾ എടുത്ത് പറയാത്തതാണ്. അപ്പോൾ അത് കുടിക്കുമ്പോൾ നമുക്കത് ആ കുപ്പിയും കൊണ്ട് പിറ്റേന്ന് നമ്മൾ സ്കൂളിൽ പോകും.
1: അപ്പോൾ ആദ്യ ദിവസത്തിൽ കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ കാണുമല്ലോ. അപ്പൊ നമുക്ക് അതൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇത് ഇന്നലെ വാങ്ങിച്ചതാണോ, കൂട്ടുകാരൊക്കെ ചോദിക്കും ഇത് ഇന്നലെ വാങ്ങിച്ചതാണോ, ആ അതെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
0: അതെ, ഇനി എത്ര കാശ് കൊടുത്ത് നമുക്ക് കുപ്പി വീട്ടുകാർ വാങ്ങി തന്നാലും ആ കുപ്പി തന്നെ വെള്ളം കൊണ്ടുപോയി.
1: ചില സമയത്ത് വെള്ളത്തിന്റെ ചൂട് കൊണ്ടൊക്കെ ചില വല്ലപ്പോഴും വല്ലോടും ഒക്കെ ഇങ്ങനെ തിരിഞ്ഞൊക്കെ ഇരിക്കും കുപ്പി, ചണുക്ക് അല്ലെ, ഒരു ചണുക്കൊക്കെ വരും. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല, ഈ ഒരു കുപ്പി നമ്മളുടെ ഒരു ഇങ്ങനെ കൊണ്ട് നടക്കും.
0: അതെ, സത്യമാണ് ശ്രീലക്ഷ്മി.
1: പലപ്പോഴും ആ ചണുക്ക് വെച്ചിട്ടാണ് ഇത് ആറര കുപ്പിയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്.
0: ഒരു ഷേപ്പ് തന്നെ മാറി നമുക്ക് കിട്ടാറുണ്ട്, എന്നാലും നമ്മൾ അതിൽ തന്നെ വെള്ളം കൊണ്ടുപോകും. പക്ഷെ അതൊക്കെ തെറ്റാണ്, ഓരോ കുപ്പിക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് കുട്ടികൾക്ക് പ്ലാസ്റ്റിക് കുപ്പി വാങ്ങി കൊണ്ടുപോകുമ്പോൾ അതിന് ഒരു ക്വാളിറ്റി ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ നമ്മൾ വെള്ളം കൊണ്ടുപോകുന്ന കുപ്പിക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. അതൊക്കെ വൺ ടൈം യൂസ് ചെയ്യാനുള്ള മാത്രം കുപ്പികളാണ്.
1: അതെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കറികൾ സ്കൂളിൽ കൊണ്ടുപോയിരുന്നത് പഞ്ചാമൃതത്തിൻ്റെ കുപ്പിയിലായിരുന്നല്ലേ. ആ കുപ്പിക്കാണ് വളരെയധികം, അത് എനിക്ക് തോന്നുന്നു അത്ര കട്ടിയൊന്നുമില്ല. അപ്പൊ നമ്മള് എപ്പോഴും അന്നും നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് ബോധോടെ അല്ല, അപ്പൊ ചൂടോടെ കറിയൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും വീണ്ടും ഒരു സൈഡൊക്കെ ചളിങ്ങിയിരിക്കും അല്ല. അത് എങ്ങനെയൊക്കെയോ ആണ് നമ്മൾ ആ ഡെസ്കിൽ നമ്മൾ വെക്കാറുള്ളത് തന്നെ. അപ്പൊ അതിൻ്റെ ഒരു ഷേപ്പ് തന്നെ ഒരു ഇന്ന് ആലോചിക്കുമ്പോൾ അത് എത്രമാത്രം കോമഡിയാണ് എന്നതിൽ

0: ഉപരി നമ്മുടെ ഹെൽത്തിന് അത് എത്രമാത്രം ദോഷമാണെന്ന് കൂടി നമ്മളിപ്പോ ചിന്തിക്കും. അപ്പൊ ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, ദൈവമേ ഇതിനകത്തൊക്കെ ആയിരുന്നോ.
1: അതെ, ഇപ്പൊ ചിന്തിക്കുന്നു. അതേപോലെ എന്താണ് റീഫിൽ എന്നപ്പോ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതായത് കുടിവെള്ളമൊക്കെ റീഫിൽ ചെയ്യുക, ഷാംപൂ, ഡിറ്റർജന്റ്, ഹാൻഡ് വാഷ് തുടങ്ങിയ റീഫിൽ സ്റ്റേഷനുകളിൽ നിന്ന് വീണ്ടും നിറയ്ക്കുക, സ്വന്തം വെള്ളക്കുപ്പിയും കോഫി കപ്പും ഉപയോഗിക്കുക, ഇതൊക്കെയാണ് റീഫിൽ കൊണ്ടുള്ളത്. അതിൽ ഞങ്ങൾ എടുത്ത് വീണ്ടും പറയുന്നു, നിങ്ങൾ 10 or 15 rupees ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് ആ കുപ്പി തന്നെ റീയൂസ് ചെയ്യരുത്. എല്ലാ കുപ്പിക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ ഒരു ഡേറ്റ്, ഇതെല്ലാം വൺ ടൈം യൂസിനുള്ള കുപ്പികളാണ്. നമ്മൾ ഒരുപാട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും. റീഫിൽ ഡേയിൽ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഒന്നുകൂടെ അങ്ങോട്ട് പറഞ്ഞു തരികയാണ്, ഇങ്ങനെയുള്ള കുപ്പികളിൽ റീഫിൽ ചെയ്യാതെ ഒരു കുപ്പി വാങ്ങി റീഫിൽ ചെയ്ത് ഉപയോഗിക്കുക, അല്ലേ? നല്ല ക്വാളിറ്റിയുള്ള കുപ്പി വാങ്ങി.
0: അതെ അതെ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെയുള്ള ഇതൊക്കെ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടപ്പെട്ട അധികാരി, ഇപ്പോൾ നമുക്ക് ഹരിതകർമ്മ സേന തന്നെ അല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ അവർ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അവർക്ക് അത് നല്ല രീതിയിൽ കൊടുക്കാനും കൂടി സാധിക്കട്ടെ എന്ന് പറയാണ്. അതായത് ഇപ്പോൾ ചില വേസ്റ്റൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കി കൊടുക്കണം എന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ ചെയ്യാം അല്ലേ.
1: അതെ, ചില വീടുകളിൽ പാൽ പാക്കറ്റാണ് കൂടുതലും ഇവർ നമ്മളോട് ചോദിക്കുക, പാൽ പാക്കറ്റ് കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഈ പാൽ പാക്കറ്റിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് അവർ ഉപയോഗിച്ചിട്ട് ആ കവർ കഴുകാതൊക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെ കൂടുതൽ അവരെയും ബുദ്ധിമുട്ടിക്കുകയാണ്. അത് അവരെ കൊണ്ടുപോയി അവർ നമ്മൾക്ക് പ്ലാസ്റ്റിക്കിന് കൂടാൻ വിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അങ്ങനെ ഒരു സംഭവം നമുക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ പാൽപാത്രമൊക്കെ പാക്കറ്റൊക്കെ വാഷ് ചെയ്ത് വൃത്തിയാക്കി ഉണക്കിയിട്ടൊക്കെ അവരുടെ കയ്യിലേക്ക് കൊടുക്കുക. അതേപോലെ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വീട് റീഫില്ല് ചെയ്ത് ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് കുറയ്ക്കുക, പ്രകൃതിയെ രക്ഷിക്കുക.
0: അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അത് കേൾക്കാനും ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്.
1: അപ്പോൾ സമയം 11:18 നമുക്ക് ബ്രേക്കിലേക്ക്,
0: അതെ, ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകേണ്ട ഒരു സമയം. അപ്പോൾ നല്ലൊരു പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട ചിത്രാമ്മ പറഞ്ഞ ആ ഒരു പാട്ട് തന്നെ കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കോട്ടയം, അങ്കമാലി.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം, ഒത്തിരി കാര്യം, വിശേഷങ്ങളൊക്കെയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
3: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. നമ്മുടെ ചിത്രാമ്മ പറഞ്ഞൊരു പാട്ടായിരുന്നു അല്ലേ?
2: അതെ.
3: അപ്പം ഞാൻ പാട്ട് പാടിയ സമയത്ത് പൂമുറ്റം നിങ്ങണ്ടാന്ന് തോന്നുന്നു പാടിയത്. അപ്പം എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് ഒരു കാര്യം അറിയിക്കാനുണ്ട്. മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി അർഹരായ മുൻഗണനേതര റേഷൻ ഉടമകൾക്ക് ഓൺലൈൻ മുഖേന July 17 വരെ അപേക്ഷ സമർപ്പിക്കാം. നാളെ വരെയാണ് അതിൻ്റെ സമയം. July 17 നാളെ വരെയാണ് അതിൻ്റെ സമയം. ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ പോർട്ടൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും അയക്കണം, അങ്ങനെ അപേക്ഷിക്കണം എന്ന് ആലോചിച്ചിട്ട് മറന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ മറക്കാതെ തന്നെ അത് ചെയ്യണം എന്നുകൂടി നമ്മൾ ഈ ഒരു സമയം പറയുകയാണ്. ഇപ്പോൾ സമയം 11:26 ആയിരിക്കുകയാണ്.
2: അതെ, നമുക്ക് പോകാനുള്ള സമയം ഇങ്ങനെ മെല്ലെ മെല്ലെ ആയിക്കൊണ്ടിരിക്കുന്നു.
3: അതെ അതെ. അപ്പോൾ എന്തായാലും ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് വേൾഡ് സ്നേക് ഡേ ആണ്. അപ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ടോ?
2: തീർച്ചയായും ഉണ്ട്. ലോക പാമ്പ് ദിനമാണ് July 16. എല്ലാ വർഷവും ഇതൊരു July 16 ലോക പാമ്പ് ദിനം ആചരിക്കുന്നുണ്ട്. പാമ്പുകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക, അവയുടെ പരിസ്ഥിതി പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, സംരക്ഷണത്തിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുക എന്നിവയെക്കുറിച്ചാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം.
3: പക്ഷെ അതുകൊണ്ട് തന്നെ എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഷൂ ഒക്കെ പുറത്തൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞിടുക. പിന്നെ ചില ഒരു കസേരകളുണ്ടല്ലേ, അപ്പോൾ ഈ അതിനകത്ത് ഇങ്ങനെ പാമ്പിനൊക്കെ കയറി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഹെൽമെറ്റ് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കാരണം ഇന്ന് പാമ്പിൻ്റെ ദിവസമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ നമുക്കൊരു നെഗറ്റീവ് ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്.
2: അറിയേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. അതെ, ലോകത്ത് ആയിരക്കണക്കിന് പാമ്പിനങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ ചെറിയ ഒരു വിഭാഗം മാത്രമാണ് മനുഷ്യന് ഗുരുതരമായി വിഷമുള്ളത് നമുക്ക് ബാധിക്കുന്നത് എന്നാണ് പഠനം പറയുന്നത്. അതേപോലെ പാമ്പിനെ കണ്ടാൽ ഉപദ്രവിക്കുകയോ കൊല്ലാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. പാമ്പ് കടിയേറ്റാൽ ഉടൻ അടുത്ത ഹോസ്പിറ്റലിൽ ചികിത്സ തേടുക എന്നാണ് നമ്മൾ ഈ ഒരു ദിവസം നമ്മൾ കുറച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ടൊക്കെ പറഞ്ഞിരുന്നത് അല്ലേ?
3: അതെ. അപ്പം നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. 11:27 ആയിരിക്കുന്നു സമയം. അപ്പോൾ നമ്മുടെ രീതി ചേച്ചി നമ്മളോടൊരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, കഴിക്കാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, പക്ഷേ എല്ലാവർക്കും അത് വേണം, അതെന്താണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വായു ആണ്. അപ്പോൾ ഒരുപാട് പേര് അത് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചിത്രാമ്മ പറയുന്നുണ്ട്, ഇന്നത്തെ ഗ്രാമഭംഗി കേൾക്കാൻ കഴിഞ്ഞില്ല, സൺഡേ മോർണിംഗ് 8 പുനഃപ്രക്ഷേപണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും 8 ഞായറാഴ്ച രാവിലെ 8 അതിൻ്റെ പുനഃപ്രക്ഷേപണം വരുന്നത്. അപ്പോൾ മറക്കാതെ കേൾക്കുക എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ആ പാട്ട് കേട്ടു, ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആൻസർ വായു ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വായു തന്നെയാണ് കറക്റ്റ് ആൻസർ. അതേപോലെ തന്നെ നമ്മുടെ ബാബുരാജൻ സാർ ഒരു കടങ്കഥ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇന്നത്തെ ലൈവിൽ അത് പറയാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് വീണ്ടും വരുന്ന ലൈവിലൊക്കെ നമുക്ക് ആ ഒരു കടങ്കഥയൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ രാജൻ ചേച്ചിക്ക് കറക്റ്റ് ആൻസർ പറയാൻ സാധിച്ചില്ല. പക്ഷേ വിഷമിക്കേണ്ട, നമുക്ക് ഇനിയും അവസരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അന്ന് അടിപൊളിയായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആൻസറൊക്കെ പറയാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ രമേഷ് സാർ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ പാട്ടൊക്കെ നമുക്ക് പ്ലേ ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 11:28 ആയിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ സമയം ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നാളെയും പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം RJs ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നു. ഞാൻ ശ്രീലക്ഷ്മി.
2: ഞാൻ പാർവതി. അപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
8: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.
9: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സാരിഗമ കാർവ.

അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: പക്ഷേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം.
2: എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം,
4: അങ്കമാലി. എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്.

0: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
1: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി ബിടെക് കോഴ്സുകളും ലഭ്യമാണ്.
0: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
1: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES-ൽ ലഭ്യമാണ്.
0: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES-ലേക്ക് തന്നെ.
2: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
0: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
2: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400 07 8900 9447560336
0: എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ്

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4th September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6th September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
5: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഹൃദയം പലകുറി തുടരുമിതതി സരസം ആരിങ്ക പ്രണയികളുടെ ചരിതം ഓരങ്കിൽ മനസ്സിനുലഹരിമയം സർവാംഗം മദരസലയ സുഖതം ആനന്ദം ആത്മനിർവൃതിയടഞ്ഞിടുന്നൊരതിധന്യമായ നിമിഷങ്ങളെ വരിക ഹംസതൂലി.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 1 സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകമൊന്ന്. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച് കെഎസ്ആർടിസി. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 കൂടി. കലാശപ്പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഹരിയാനയിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാന റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രിക്കടവിലെ അൽ റഹീം ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ. ഹോട്ടലിൽ നിന്ന് മന്തി കഴിച്ച 15 പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. മയോണൈസിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടൽ അടച്ചുപൂട്ടുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയാണ് ഇത്തവണ ഓണം ബമ്പറിനുള്ളത്. 30 കോടിയാണ് 1 സമ്മാനം. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റുകൾ വിപണിയിൽ ലഭ്യമാകും. 500 രൂപയാണ് ടിക്കറ്റ് വില. പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോണി എം ജോർജ് നിർവഹിച്ചു. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേനയുള്ള 2 വിള നെല്ലെടുപ്പിലെ വില വിതരണം ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര താങ്ങുവില ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച 90.91 കോടി രൂപയിൽ നിന്നാണ് വില വിതരണം ചെയ്യുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: 2 വിള നെല്ലെടുപ്പിൽ ജില്ലയിൽ 20,000 കർഷകർക്കായി 359 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. ജൂൺ 20 വരെ സ്ഥിരീകരിച്ച നെല്ല് കൈപ്പറ്റി രസീതുകൾക്കാണ് SBI കനറ ബാങ്കുകൾ വഴി വായ്പയായി തുക അനുവദിക്കുക. പൊതുമേഖലാ ബാങ്കുകളെ ഒഴിവാക്കി ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി വില വിതരണം നടത്താനുള്ള പരീക്ഷണം പാളിയതോടെയാണ് വില വിതരണം വൈകിയത്. ഇതിനിടെ 1 വിള കൊയ്ത്തിനു മുൻപ് മില്ലുകളുമായി നെല്ല് സംഭരണത്തിൽ ധാരണയുണ്ടാക്കാൻ സപ്ലൈകോ താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത മാസം 5 താൽപര്യപത്രം സമർപ്പിക്കാനാണ് സപ്ലൈകോ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രതിനിധി സംഘം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രത്യേക പരിഗണന നൽകുക, പ്രകൃതി ദുരന്ത സമയങ്ങളിൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ താമസ സൌകര്യവും സഹായവും ഒരുക്കുക തുടങ്ങി ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ലക്ഷദ്വീപ് MP പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആറന്മുള വള്ളസദ്യ, വള്ളംകളി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പ്രദേശത്തെ അപകട സാധ്യത വിലയിരുത്തുന്നതിനായി NDRF സംഘം സന്ദർശനം നടത്തി. പമ്പാ നദിയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള പ്രധാന അപകട മേഖലകൾ പരിശോധിച്ചു. നിലവിൽ ജലവിതാനം സുരക്ഷിതമാണെന്ന് സംഘം പരിശോധനയ്ക്ക് ശേഷം അറിയിച്ചു. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഇന്ന് ഉച്ച മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടാൻ ആരംഭിച്ചു. തിരക്ക് പ്രമാണിച്ച് വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTCയുടെ പ്രത്യേക ബസ് സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
4: തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. കർക്കിടകം ഒന്നായ നാളെ പുലർച്ചെ 5 മുതൽ നട അടയ്ക്കുന്ന 21 വരെ പൂജകൾ നടക്കും. രാമായണ മാസാചരണമായതിനാൽ ഇത്തവണ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ വകുപ്പുകൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനം നടത്താൻ.
1: അന്തരിച്ച നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷിയമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. ഇടുക്കിയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടി സഞ്ചാരികളുടെ പുതിയ ഹരിത വിസ്മയ കേന്ദ്രമായി ആനയിറങ്കൽ ചുണ്ടൽ മാറുന്നു. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിന്റെ മനോഹരമായ വിദൂര കാഴ്ചകളും മഞ്ഞും ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: പ്രകൃതിയുടെ പച്ചപ്പും തണുത്ത കാറ്റും കോടമഞ്ഞും ഒത്തുചേരുന്ന ആനയിറങ്കൽ ചൂണ്ടൽ യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. പൂപ്പാറയിൽ നിന്നും സംസ്ഥാന അതിർത്തിയായ ബോഡിമെട്ടിന് സമീപത്ത് കൂടിയാണ് സഞ്ചാരികളുടെ ഈ പുതിയ പറദീസയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. ആനയിറങ്കൽ ഡാമിൽ വെള്ളം ഉയരുമ്പോൾ ഇവിടുത്തെ പുൽത്തകടികൾ പൂർണ്ണമായും

0: വെള്ളത്തിനടിയിലാകുന്ന വിസ്മയ കാഴ്ചയും ഇവിടെ ദൃശ്യമാകും. അതേസമയം ജലനിരപ്പ് ഉയരുന്ന സമയങ്ങളിൽ സഞ്ചാരികൾ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു.
1: ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 നാൾ കൂടി. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന ഫൈനലിൽ ഇടം നേടിയത്. 3rd സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം 19:30 നടക്കും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. ഹയർ സെക്കൻഡറി 1st വർഷ പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.government.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. മലങ്കര ടൂറിസം അഴിമതി ആരോപണത്തിൽ മുൻമന്ത്രി റോഷി അഗസ്റ്റിന് ക്ലീൻ ചിറ്റ്. ക്രമക്കേടുകൾ കണ്ടെത്താനായില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇടുക്കി വിജിലൻസ് DYSP പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. മുട്ടം സ്വദേശിയായ കോൺഗ്രസ് നേതാവ് ബേബി ജോസ് മണ്ടാനമാണ് പദ്ധതിയിൽ അഴിമതി നടന്നതായി പരാതി നൽകിയത്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് നികുതി പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്ക് പ്രകാരം ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയായും വിമാന ഇന്ധനത്തിന്റേത് 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. എന്നാൽ പെട്രോളിന്റെ കയറ്റുമതി നികുതി ലിറ്ററിന് 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം വെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിച്ചു. 1st സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകം 1. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച KSRTC.
2: Feel the music with Radio Santhvanam 90.4 FM.

0: മിതവണ്ണം. കാരണങ്ങളും പരിഹാരങ്ങളും. ശിശുരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: പ്രകാശധാര സമാപിച്ചു. ഇനി മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി.
0: മിതവണ്ണം. കാരണങ്ങളും പരിഹാരങ്ങളും. ശിശുരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: പ്രകാശധാര സമാപിച്ചു. ഇനി മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന ചണ്ഡീഗഡ് പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന അദ്ദേഹം 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. നവീകരിച്ച തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം ഓൺലൈനായി നിർവഹിക്കും. ജില്ലയിൽ ആകെ 5 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ബിംസ്റ്റെക് സഹകരണം വിവിധ മേഖലകളിൽ ശക്തമായതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ന്യൂഡൽഹിയിൽ ബിംസ്റ്റെക് സുരക്ഷാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കി മികച്ച ഭാവി കൈവരിക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, സൈബർ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ അംഗരാജ്യങ്ങൾ സഹകരണം ശക്തമാക്കിയതായും ശ്രീ ഡോവൽ അറിയിച്ചു.
3: BIMSTEC has been anchored in robust cooperation across a range of sectors on the foundations of a great past. We strive to achieve a great future, sharing prosperity and resilience for all our people. We have advanced and strengthened cooperation in fighting terrorism, combating transnational organized crime, cyber threats, meeting maritime challenges, and we are poised to combat new and emerging threats together.
2: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപഭോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതുക്കിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക്സ് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന 3rd ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: As open societies and as market economies, India and the EU have a natural affinity. The rule of law and the sanctity of contracts are central to our thinking. When it comes to sensitive technologies, this is all the more important. The fact is that emerging technologies literally hold the potential to shape our lifestyle and future. India and the European Union have developed this trust with each other and now strive to take that into the business and technology domains.
2: പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിയിന്മേലുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. 2 ആഴ്ചയിലൊരിക്കൽ നടത്തുന്ന ഇന്ധന കയറ്റുമതി നികുതി അവലോകനത്തിന്റെ ഭാഗമായാണ് നടപടി. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയായും വിമാന ഇന്ധന തീരുവ 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോളിന്റെ തീരുവ 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റമില്ല. ബ്രസൽസിൽ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഫിക്കി, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോച്ചം എന്നിവയുൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കും ഗുണകരമാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ഭീകരവാദ ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. രോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്താൻ സഹായിച്ച കേസിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. വിദേശത്തുനിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന ചില ട്രസ്റ്റുകളും സംഘടനകളും ഇതിന് പിന്നിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനാലാണ് നിരോധനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടകോത്സവം സംഘടിപ്പിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം 150 തിയേറ്ററുകളിലാണ് ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. 4000 കലാകാരന്മാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ആരോഗ്യമന്ത്രി K.മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 15 പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2 സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. 3 ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വെയിൽസിൽ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം.

0: ഒഡീഷയിലെ പുരിയിൽ ലോക പ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ശക്തമായ മഴയെ അവഗണിച്ചും ലക്ഷക്കണക്കിന് ഭക്തരാണ് രഥയാത്ര കാണാൻ പുരിയിലെത്തിയിട്ടുള്ളത്. അലങ്കരിച്ച രഥങ്ങളിൽ പവിത്രമായ ചേരാപഹൻറ ചടങ്ങോടെയാണ് യാത്രയ്ക്ക് തുടക്കമാവുന്നത്. ഇതിനുശേഷമായിരിക്കും ജയ് ജഗന്നാഥ് വിളികളോടെ രഥങ്ങൾ വലിച്ചു തുടങ്ങുക. ഭക്തിഗാനങ്ങളുടെയും പരമ്പരാഗത ഒഡീസി കലാകാരന്മാരുടെ നൃത്ത പ്രകടനങ്ങളോടെയും ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിനു ശേഷം മടക്കയാത്രയും ആരംഭിക്കും. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കേന്ദ്ര സേനയും വിന്യസിച്ചു. രഥയാത്രയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കടകമൊന്നായ നാളെ മുതൽ ഒരു മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
4: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
6: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: നീ അറിഞ്ഞോ, ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
8: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
10: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
10: 9446340979.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
9: Really, we can grow together.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.

ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: party.
1: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558 7 8.

0: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
7: റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. ഭരണഘടനയും മൗലികാവകാശങ്ങളും എന്ന പ്രഭാഷണ പരമ്പരയുടെ രണ്ടാം ഭാഗമാണിത്. റൈറ്റ് ടു ഇക്വാളിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശം എന്ന ആദ്യത്തെ മൗലികാവകാശത്തെ കുറിച്ചുള്ള വിവരണമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമത്വം എന്ന മഹത്തായ ആശയം നമ്മൾ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയിലെ Part 3-ൽ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് റൈറ്റ് ടു ഇക്വാളിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. നിയമത്തിന് മുന്നിലുള്ള സമത്വവും നിയമത്താലുള്ള തുല്യ സംരക്ഷണവും, ഇക്വാളിറ്റി ബിഫോർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോസ്, ഇതാണ് Article 14 ഉറപ്പു നൽകുന്നത്. മതമോ വർഗമോ ജാതിയോ ലിംഗമോ ജനനസ്ഥലമോ കാരണമാക്കിയുള്ള വിവേചനത്തിന് നിരോധനമാണ് Article 15. അനുച്ഛേദം 16 പറയുന്നത് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്, അതായത് സ്റ്റേറ്റിന്റെ രാഷ്ട്രത്തിന്റെ കീഴിലുള്ള ഉദ്യോഗങ്ങളിൽ എല്ലാ പൗരന്മാർക്കും അവസര സമത്വം ഉറപ്പു തരുന്നതാണ് Article 16. തൊട്ടുകൂടായ്മ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും അത് ശിക്ഷാർഹമാക്കുകയും ചെയ്യുന്ന മൗലികാവകാശമാണ് Article 17. വ്യക്തികൾക്ക് പദവികൾ അഥവാ സ്ഥാനപ്പേരുകൾ നൽകുന്നത് നിരോധിക്കുന്ന മൗലികാവകാശമാണ് Article 18. ഇനി നമുക്ക് Article 14-നെ കുറിച്ച് അല്പം വിശദമായി സംസാരിക്കാം. ശ്രോതാക്കളുടെ അറിവിലേക്കായി Article 14 ഇവിടെ വായിക്കുകയാണ്. ദി സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാളിറ്റി ബിഫോർ ദി ലോ ഓർ ദി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോസ് വിതിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇതാണ് Article 14. ദി സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ഒരു കാരണവശാലും സ്റ്റേറ്റ് നിഷേധിച്ചുകൂടാ. ആർക്ക് നിഷേധിച്ചുകൂടാ? ടു എനി പേഴ്സൺ, അതായത് ഒരു വ്യക്തിക്കും. എന്ത് നിഷേധിച്ചുകൂടാ? ഇക്വാളിറ്റി ബിഫോർ ദി ലോ, നിയമത്തിന് മുന്നിൽ സമത്വവും, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോസ്, നിയമത്താലുള്ള തുല്യ സംരക്ഷണവും. അതായത് ഭരണഘടന ഭരണകൂടത്തിനോട് അഥവാ സ്റ്റേറ്റിനോട് കർശനമായി നിഷ്കർഷിക്കുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റാണ് Article 14. ഇതിനെ നിഷേധാത്മക അല്ലെങ്കിൽ നെഗറ്റീവ് ടോൺ ഉണ്ടെന്ന് പറയും. കാരണം ഇത് ചെയ്തുകൂടാ, നോട്ട് ടു ഡു എന്നാണ് ഈ ആർട്ടിക്കിൾ അനുശാസിക്കുന്നത്. ആർക്കും നിഷേധിക്കരുതെന്നാണ് പറയുന്നത്. ആർക്കും എന്ന് പറയാൻ കാരണം ടു സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം Article 14 ഇന്ത്യൻ പൗരനും ഇന്ത്യയിലുള്ള ഒരു വിദേശിക്കും ലീഗൽ പേഴ്സൺ എന്ന നിർവചനത്തിന് കീഴിൽ വരുന്ന കമ്പനി മുതലായ സ്ഥാപനങ്ങൾക്കും Article 14 ബാധകമാണെന്നുള്ളതാണ്. ഇക്വാളിറ്റി ബിഫോർ ദി ലോ, നിയമത്തിന് മുന്നിലുള്ള സമത്വം എന്ന മഹത്തായ ആശയം നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിലെ കോമൺ ലോയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച എന്ന ലീഗൽ പ്രിൻസിപ്പിളിന്റെ ഭാഗമാണ് ഈക്വാളിറ്റി ബിഫോർ ദി ലോ. അതേപോലെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോസ് എന്ന തത്വം ഉൾക്കൊണ്ടിരിക്കുന്നത്. ചില പ്രശസ്ത വിധിന്യായങ്ങൾ ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ്സ് കൂടി പരാമർശിച്ച് ആർട്ടിക്കിൾ 14 കുറിച്ചുള്ള ഈ വിവരണം നമുക്ക് സംഗ്രഹിക്കാം. ഒന്നാമതായി, സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് അൻവർ അലി സർക്കാർ 1952 സുപ്രീം കോടതി വിധിന്യായമാണ്. ഈ വിധി പ്രസ്താവത്തിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പശ്ചിമ ബംഗാൾ സർക്കാർ നിർമ്മിച്ച ദ വെസ്റ്റ് ബംഗാൾ സ്പെഷ്യൽ കോർട്സ് ആക്ട് 1950 എന്ന നിയമം റദ്ദ് ചെയ്തു. ഇതിന് കാരണം, ഈ നിയമം അനുസരിച്ച് സ്റ്റേറ്റിന്റെ ഇച്ഛാനുസരണം, ആസ് പെർ ദി പ്ലഷർ ഓഫ് ദി സ്റ്റേറ്റ്, കുറ്റകൃത്യങ്ങളെ വേർതിരിക്കാനും സ്പെഷ്യൽ കോടതികൾ സ്ഥാപിച്ച് അത്തരം കേസുകൾ വേഗത്തിൽ വിചാരണ നടത്താനും സ്റ്റേറ്റിനെ അനുവദിക്കുമായിരുന്നു. എന്നാൽ ഈ നിയമം ആർട്ടിക്കിൾ 16 ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ബോധ്യപ്പെട്ട് സുപ്രീം കോടതി ഈ നിയമം റദ്ദു ചെയ്തു. അതായത്, പാർലമെന്റോ സംസ്ഥാന നിയമസഭകളോ നിർമ്മിക്കുന്ന നിയമങ്ങൾ പൗരന്മാരുടെ മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നതോ ഭരണഘടന അനുസൃതമല്ലാത്തതോ ആയാൽ പരമോന്നത നീതിപീഠത്തിന് ആ നിയമങ്ങൾ റദ്ദു ചെയ്യാൻ ആർട്ടിക്കിൾ 13 അധികാരം നൽകുന്നുണ്ട്. ആ പ്രക്രിയ ജുഡീഷ്യൽ റിവ്യൂ എന്നറിയപ്പെടുന്നു. മറ്റൊരു പ്രധാന വിധി, പൗരന്മാരെ ബാധിക്കുന്ന സ്റ്റേറ്റിന്റെ നയങ്ങൾ

0: നടപടിക്രമങ്ങൾ, തീരുമാനങ്ങൾ എന്നിവ ഏകപക്ഷീയമാണെങ്കിൽ അത്തരം തീരുമാനങ്ങൾ ആർട്ടിക്കിൾ 14 ലംഘനമായി കണ്ട് റദ്ദു ചെയ്യപ്പെടും എന്ന വിധിന്യായമടങ്ങിയ പ്രശസ്തമായ ഒരു കേസാണ് EP റോയപ്പ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു. അതായത് സ്റ്റേറ്റിന്റെ തീരുമാനങ്ങളിൽ ആർബിട്രറിനെസ് കടന്നുകൂടാൻ പാടില്ല എന്നാണ് നിഷ്കർഷിക്കുന്നത്. മറ്റൊന്ന്, ജോലിസ്ഥലത്ത് സ്ത്രീ ജീവനക്കാർ ഒരു തരത്തിലുമുള്ള ലൈംഗിക അതിക്രമങ്ങൾ നേരിടാതിരിക്കാൻ തൊഴിലുടമകൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ 1997 പ്രശസ്തമായ വിധി പ്രസ്താവമാണ്. ആർട്ടിക്കിൾ 14 ബന്ധപ്പെട്ട് എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു വിധിന്യായമാണിത്. ഈ വിധി പ്രസ്താവത്തെ തുടർന്ന് ദി സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിട്രസൽ ആക്ട് 2013 എന്ന തൊഴിൽ നിയമം തന്നെ രാജ്യത്ത് ഉണ്ടായി. മറ്റൊരു പ്രശസ്തമായ വിധിന്യായം 2016 ഷൈറബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. ഇൻസ്റ്റന്റേനിയസ് ട്രിപ്പിൾ തലാഖ് അഥവാ തൽക്ഷണമുള്ള തുടർച്ചയായ 3 തലാഖുകൾ വഴി വിവാഹമോചനം നേടുന്നത് ആർട്ടിക്കിൾ 14 ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നുള്ള വിധി പ്രസ്താവമാണ്. അതേപോലെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലായിരുന്ന എയർ ഇന്ത്യയിൽ സ്ത്രീകളായ വിമാന ജീവനക്കാർ അഥവാ ഫ്ലൈറ്റ് അറ്റൻഡൻസ് 35 വയസ്സ് തികയുന്ന മുറയ്ക്കോ വിവാഹിതരാകുന്ന മുറയ്ക്കോ ജോലിയിൽ നിന്ന് വിരമിക്കണം എന്ന നിയമം നിലവിലിരുന്നു. എന്നാലിത് ആർട്ടിക്കിൾ 14 നഗ്നമായ ലംഘനമാണെന്ന് കണ്ട് സുപ്രീം കോടതി ആ നിയമം റദ്ദു ചെയ്യുകയുണ്ടായി. അതേപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനേകാ ഗാന്ധി കേസ്, സംവരണ തത്വങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഇന്ദിരാ സൈനി കേസ് ഒക്കെയും ആർട്ടിക്കിൾ 14 ബന്ധപ്പെടുത്തി പരാമർശിക്കപ്പെടേണ്ട വിധിന്യായങ്ങളാണ്. ആർട്ടിക്കിൾ 14 അനുസരിച്ച് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും നിയമത്താലുള്ള തുല്യ സംരക്ഷണമുണ്ടെന്നും പ്രഖ്യാപിക്കുമ്പോഴും ഈ തുല്യതയ്ക്ക് ഭരണഘടന തന്നെ നൽകുന്ന ഒരു അപവാദം അഥവാ എക്സെപ്ഷൻ ആണ് ഭരണഘടനയുടെ 19 ആർട്ടിക്കിൾ 361 പ്രസ്താവിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 361 അനുസരിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിക്കെതിരായോ സംസ്ഥാന ഗവർണർമാർക്കെതിരായോ അവരുടെ ഔദ്യോഗിക കാലയളവിൽ വയലോൺ സർവീസ് ഏതെങ്കിലും കോടതിയിൽ യാതൊരു വിധത്തിലുമുള്ള ക്രിമിനൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയോ തുടരുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ആർട്ടിക്കിൾ 14 കുറിച്ച് ഒരു പ്രാഥമികവും പ്രാരംഭവുമായ ധാരണ ശ്രോതാക്കൾക്ക് ലഭിച്ചു കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വിവരണം തൽക്കാലം ഇവിടെ നിർത്തുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? പാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറി.

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: cool lover.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhanam 90.4 FM. Stay tuned.
2: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരു

0: ജനനി മിത്രം പാക്കേജ് ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.
1: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഉപയോഗത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന സാമൂഹിക വിപത്തുകളെക്കുറിച്ചും ശ്രോതാക്കളോട് അറിവുകൾ പങ്കുവയ്ക്കുന്നു ശ്രീ വി. രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം.

നമസ്കാരം. ഞാൻ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം. സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മദ്യ മയക്കുമരുന്നിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിമുക്തി മിഷൻ്റെ ഈ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവതലമുറ അടക്കമുള്ള നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദ്യതകളും ചേർന്ന് വരുന്നത് നമ്മുടെ കുടുംബത്താണ്. പക്ഷേ പലപ്പോഴും അത് പരസ്യമായിട്ട് പറഞ്ഞാലും രഹസ്യമായിട്ടാണെങ്കിൽ പോലും പല കുടുംബങ്ങളിലും മദ്യത്തോടുള്ള അമിതമായ ആസക്തിയും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ഒരവസ്ഥയും ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കരകടക്കേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷകരമായി കടന്നു പോകുന്ന ഒരു കുടുംബത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആളാകട്ടെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അമിതമായ ആസക്തിയിൽ അങ്ങനെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായും മനസ്സിലാക്കുക, ലഹരി എന്നുള്ളത് എന്താണെന്ന് അല്ലെങ്കിൽ ആ ലഹരിയുടെ വലിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് പകരം ആ ലഹരി എന്താണ് എന്നുള്ളത് ഒരാറ് ഏഴ് അല്ലെങ്കിൽ എട്ട് വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഒരു കൊച്ചു കുട്ടിയെ പറഞ്ഞു പ്രാപ്തമാക്കുക എന്നുള്ളതാണ് വിജയിയായ ഏതൊരു രക്ഷകർത്താവിൻ്റെയും അടിസ്ഥാനപരമായ അടയാളമെന്നുള്ളത്. കുട്ടിക്ക് കൃത്യമായ ബോധം കൊടുക്കുക. കാരണം പണ്ടുള്ള ഒരു കാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നുള്ളത്. ഈ ന്യൂ ജനറേഷനിൽ കുട്ടികൾക്ക് ഏറ്റവും അരോചകമായി തോന്നുന്നത് ഉപദേശം എന്നുള്ളതാണ്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതിനു പകരം രക്ഷകർത്താക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നല്ല ശീലങ്ങൾ 6, 7, 8, 9 വയസ്സിൽ അവരിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഒരു നല്ല റിസൾട്ട് കിട്ടും. ലഹരി എന്നുള്ളത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത് കുറച്ച് കൂടുതൽ കാര്യങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളതിലേക്ക് ആകുമ്പോഴാണ് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല. സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ ബോധവൽക്കരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ മനസ്സിലാക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുക. നമ്മളെത്ര തിരക്കുള്ളവരാണെങ്കിലും കുറച്ച് നേരം നമ്മളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ ഒരു സമയം എന്ന് പറയുന്നത് അവരോട് ചെലവഴിക്കണം. വീട്ടിലൊന്നിച്ച് വായന വേണം, വർത്തമാനം വേണം, അന്നം പങ്കിട്ട് കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരെ കേൾക്കണം. കുട്ടികളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്ഥാനം ആ കുട്ടിയെ രക്ഷകർത്താക്കൾ കൃത്യമായ ഒരു അടയാളത്തിലേക്കാണ് നയിക്കുന്നതെന്ന് കുട്ടി മനസ്സിലാക്കണം. അതൊരു പ്രധാന ഭാഗമാണ്.

എങ്ങനെ നമ്മൾ കുട്ടികളെ വാത്സല്യത്തോടും സ്നേഹത്തോടു കൂടി വളർത്തി നമ്മൾ കൊണ്ടുവന്നാലും ശരി, മനസ്സിലാക്കുക, അവരുടെ ഇവിടെ അഡോളസൻസ് ഏജിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു സുഹൃത്തിനെ ആവശ്യമായിട്ട് വരും. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു ലോകത്തേക്കാണ് അവർ പോകുന്നത്. ആ സുഹൃത്ത് നല്ലതാകാം, ചീത്തയാകാം, മദ്യം വിൽക്കുന്നവനാകാം, മയക്കുമരുന്ന് വ്യാപാരിയാകാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകാം, ആൻറ്റി സോഷ്യൽ എലമെൻ്റ് എത്തരത്തിലുള്ള ആളുമാകാം. അവിടെ കൃത്യമായ ആ സുഹൃത്തിൻ്റെ സ്ഥാനത്തേക്ക് രക്ഷകർത്താവ് കടക്കുക, ഒരു പുതിയ ഫ്രണ്ടായി ഒരു അച്ഛനും അമ്മയും മാറുക എന്നുള്ളിടത്താണ് കാലം ആ രക്ഷകർത്താവിനെ വിജയിയായി അടയാളപ്പെടുത്തുന്നത്. അതിനവർക്ക് ഉപദേശമല്ല, അവരോട് ചേർന്ന് നിൽക്കുക. തോൽവി ഉണ്ടാകാം, പഠനഭാരങ്ങളിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാം, സ്ട്രെയിൻ ഉണ്ടാകാം, അപ്പോഴൊക്കെ അവരോട് നമ്മൾ ചേർന്ന് നിൽക്കുക. തോറ്റാലൊന്നും ഒരു കുഴപ്പമില്ലട, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലടി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ആ പ്രശ്നത്തിന് എന്താണ് ഒരു നല്ല സുഹൃത്തിൻ്റെ ഭാഗത്ത്, ഒരു അച്ഛൻ അമ്മ എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു പാഠം ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരൂ എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അനുകരണം ഈ അഡോളസൻസ് ഏജിൽ കുട്ടികൾ ശീലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനിമ കാണുക അല്ലെങ്കിൽ സിനിമയോ മറ്റുള്ള ഏത് പരസ്യങ്ങളോ ആണെങ്കിലും ശരി, അവരതിലുള്ള അനുകരണത്തിലേക്ക് പോകും. അപ്പോൾ അതിനെയൊന്നും സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനോ നമ്മൾ വിമർശിക്കാതെ ഭാവനയൊന്നാണ്, യാഥാർത്ഥ്യം ഒന്നാണ് എന്നുള്ളൊരു ബോധം കുട്ടികളെ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു ഇൻഡ്യൂഷനും ഇല്യൂഷനുമാകാം. അപ്പം ആ ഭാവനയ്ക്കപ്പുറത്ത് യാഥാർത്ഥ്യ ജീവിതമുണ്ട്. ഇപ്പോൾ കുഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ച് തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അതിനു മുമ്പ് തന്നെ കുഞ്ഞിനോട് പറയേണ്ട കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് ഒരു പുക വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ 13.8 മിനിറ്റ് 14 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ചുരുക്കമുള്ള ജീവിതമാണ്, ഒരു 10-35 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതം. അതിലൊരു 14 മിനിറ്റ് അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരു സിഗരറ്റിന് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കുന്നത് എന്നുള്ള ചിത്രം ഒരു എലമെൻ്റ് ഓഫ് ഫിയർ പോലെ, ഒരു ഭീതി പോലെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നോ പറയാനുള്ള ധൈര്യം കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാക്കിയെടുക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. Sometimes no is more powerful than yes എന്നാണ് പറയുന്നത്. എല്ലാത്തിനും സമ്മതം മൂടുന്ന അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറം നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾക്ക് നോ തന്നെ പറയാനുള്ളൊരു ശീലം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു പാരൻറ്റും എപ്പോഴും ശ്രദ്ധിക്കുക. അതിലുപരി തന്നെ ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു 15 വയസ്സൊക്കെ ആകട്ടെ അല്ലെങ്കിൽ ഒരു 16-20 വയസ്സോ ആകട്ടെ അവനെ ഒന്ന് ശരിയാക്കി എടുക്കണം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊരു തെറ്റാണ്. അവൻ്റെ ഒരു 5, 6, 7 വയസ്സ് വരുമ്പോൾ തന്നെ അവനിൽ ആദ്യം കൊടുക്കേണ്ട ഭാഗമെന്ന് പറയുന്നത് നിയമങ്ങൾ അനുസരിക്കുക, ഹെൽമെറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക. ഇതൊക്കെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് തന്ന നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ജീവനും സ്വത്തും രക്ഷപ്പെടും. അതിലുപരി ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ നിയമവ്യവസ്ഥയെ നമ്മൾ അനുസരിക്കുന്നു. സ്ത്രീകളോടുള്ള പെരുമാറ്റം എത്തരത്തിലായിരിക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള സത്യം പറയാൻ പഠിക്കുക. അത് കണക്ക് തന്നെ നമ്മുടെ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പഠിപ്പിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പഠിക്കുക. അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നിരവധി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക വഴി അവനിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ഒരു പുതിയ നിർമ്മിതി ഉണ്ടാകും. അത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ലഹരിയിൽ നിന്ന് എപ്പോഴും ദൂരെ അകലം പാലിക്കുന്ന ഒരു നല്ല ശീലമായിരിക്കും. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു കുട്ടി ഒരു 15-16 വയസ്സ് കഴിയുമ്പോൾ ഒരു പരിധിവരെ എന്നല്ല ഭൂരിപക്ഷം അത് ലഹരിയിൽ നിന്ന് എന്നും മാറി നിൽക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കാണപ്പെടുന്നത്. പല കുടുംബത്തും പല പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് നല്ല എലമെൻ്റ് ഓഫ് ഫിയർ തന്നെ കൊടുക്കുക. ഒരു പുക വലിക്കുമ്പോഴും നമുക്കൊരു 14 മിനിറ്റ് നഷ്ടപ്പെടുന്നു. സിന്തറ്റിക് ഡ്രഗ്, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഗഞ്ചാ, ചാരായം, അങ്ങനെയൊക്കെ ആയിരുന്നു മദ്യമയക്കുമരുന്നുകളെ വിവക്ഷിച്ചിരുന്നത്. ഇന്നതൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗിൻ്റെ ഭാഗത്തേക്കായി. വിദഗ്ധന്മാരായ ഡോക്ടർമാരുൾപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് സിന്തറ്റിക് ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ 4-5 വർഷം കഴിയുമ്പോൾ ഏകദേശം മരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ഉപദേശമല്ലാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അടിമയായതിനു ശേഷം അവരെ ചികിത്സിക്കുക എന്നതിലുപരിയായി അതിലേക്ക് പോകാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർക്ക് ടൈം മാനേജ്മെൻ്റ് വേണം. കുട്ടിക്കാലത്ത് തന്നെ കുട്ടിക്ക് കൃത്യമായ ലക്ഷ്യബോധം വേണം. നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യ സംവിധാനങ്ങളും കൊടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു സാധാരണ കുടുംബത്തിൽ അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് കാണാൻ പറ്റില്ല. നമ്മളുടെ അനുഭവങ്ങളനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കാണുന്നത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ NDPS കേസുകളിൽ ഉൾപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭ്യമാക്കുമ്പോഴും കുട്ടിക്ക് പറഞ്ഞ് മനസ്സിൽ

ാക്കേണ്ട പ്രധാന കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളതിൽ പ്രധാനപ്പെട്ട കർശന നിയമങ്ങൾ അനുശാസിക്കുന്ന ഒരു നിയമമാണ് NDPS നിയമം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിയമം. 20 വർഷം തുടങ്ങി അങ്ങോട്ട് ശിക്ഷകൾ അതികഠിനമാണ്. 1 വർഷവും അല്ലെങ്കിൽ 2 വർഷം, 10 വർഷം, അങ്ങനെ 20 വർഷം വരെ അല്ലെങ്കിൽ അതിനപ്പുറവുമുള്ള ശിക്ഷ പറയുന്ന നിയമമാണ് NDPS നിയമം. ഡെത്ത് പെനാൽറ്റി വരെ പറയുന്നു. ഒരാൾ ഒരു NDPS കേസുമായി ബന്ധപ്പെട്ട് അകത്തായാൽ അയാൾ മാത്രമല്ല, അയാളുടെ കൂട്ടുപ്രതികളകത്താകും, അയാൾക്ക് സഹായം ചെയ്തു കൊടുത്തവരകത്താകും, അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്തവരകത്താകും, അയാൾക്ക് ഈ ഗഞ്ചായോ MDMA അടക്കമുള്ള ഡ്രഗ്സുകളോ ഒളിപ്പിക്കാനായിട്ടുള്ള സേവനം ചെയ്തവരകത്താകും. അകത്താകുന്നവർക്ക് തുടർന്ന് അവരുടെ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള എല്ലാ ഭാഗങ്ങളും അടയപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ ഒരു കുറ്റവാളിയുടെ ഭാഗത്തേക്ക് പോകുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വസന്തവും ഇല്ലാതാകുന്നു എന്നുള്ള ആ ഒരു ഭീതി ഒരു കുഞ്ഞറിഞ്ഞിരിക്കാം. പലരും അറിവില്ലായ്മ കൊണ്ട് പോകുന്നവരുണ്ട്, അനുകരണ ഭാഗമായി പോകുന്നവരുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പഠനം കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയുന്ന ഭാഗം കൂടി അവനെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു രക്ഷകർത്താവ് ശ്രദ്ധിക്കണം. നമുക്ക് പുസ്തകം ലഹരിയാണ്, സ്പോർട്സ് ലഹരിയാണ്, വായന ലഹരിയാണ്, വിവിധ നേതാക്കന്മാരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കണം. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും അവരുടെ സാമ്പത്തിക നയതന്ത്ര ചരിത്രങ്ങളെക്കുറിച്ച് ഒരു കുട്ടി ബോധവാനായിരിക്കണം. ഇ.എം. ഫോസ്റ്ററും ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസും അടക്കമുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിലേക്ക്, അവർക്ക് വലിയ സാഹിത്യമൊന്നും നമുക്ക് അടിച്ചേൽപ്പിച്ചില്ലെങ്കിലും ശരി, ആ സർഗാത്മകതയുടെ ലഹരി അവരിലേക്ക് നമ്മൾ കുത്തിക്കെടുക്കണം. കാൽപന്ത് കളിക്കാർ പുഷ്കാസ്, ലയണൽ മെസ്സിയും എംബാപ്പയും കടന്നുള്ള ആൾക്കാരുടെ അവരനുഭവിക്കുന്ന ലഹരി, എത്ര വലിയ സ്പോർട്സ് താരമാണെങ്കിലും ശരി, അവന് ഏറ്റവും പ്രധാനം അവൻ്റെ ശരീരമാണ്. ഒരു തരത്തിലുള്ള മദ്യവോ മയക്കുമരുന്നുകളോ തൻ്റെ ശരീരത്തെ ബാധിക്കാൻ പാടില്ല. തൻ്റെ ജീവിതത്തിൽ അത്യാനന്ദകരമായ ഒരു ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്, വായനയാണ്, സാമൂഹിക സേവനമാണ്, എൻ്റെ കുടുംബമാണ്, ജീവിതമാണ് എന്നുള്ള ഒരു ബോധം ഒരു കുട്ടിയെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, അവൻ ലഹരി എന്താണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യപരമായി അവനുണ്ടാകുന്ന നാശങ്ങളിൽ നിന്ന് മാറി കൃത്യമായി അവൻ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞ ശേഷം സാധാരണഗതിയിലുള്ള രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, പല ആൾക്കാരും ഒരു വീണ്ടു വിചാരവുമില്ലാതെ തന്നെ നമ്മുടെ നാടിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുപോയി ഹയർ സ്റ്റഡീസിന് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ നമ്മുടെ നാടിന് അപ്പുറത്തേക്കുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഏത് സ്ഥാപനമാണ്, എന്ത് വിദ്യാഭ്യാസ ഗുണനിലവാരമാണ് അവിടെ നിന്ന് കിട്ടുന്നത്, അവിടെ എൻ്റെ മക്കളെ നോക്കാനായിട്ട് ആരെല്ലാമുണ്ട്, എന്ത് സൗഹൃദമാണ് അവിടെ കിട്ടുന്നത്, അവിടുത്തെ അന്തരീക്ഷം എന്താണ്. രാത്രിയും പകലും ഒന്നും വലിയ വ്യത്യാസമില്ലാത്ത മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറിച്ച് പഠനത്തിനായിട്ട് അയക്കുമ്പോൾ അവിടെ ആ കുട്ടിക്കുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചങ്ങാത്തങ്ങൾ, ആ ചങ്ങാത്തങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകുന്ന രക്ഷകർത്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അഡ്വൈസ് എന്നുള്ളതല്ല പ്രധാനം, അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, അത് കുട്ടിക്കാലം തൊട്ട് തന്നെ വേണം. ചികിത്സയ്ക്ക് ആയിട്ട് നമുക്കിന്ന് തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എല്ലാ ജില്ലകളിലും വിമുക്തിയുടെ ഡീഅഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ലഹരി വിമോചന കേന്ദ്രങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ പരവൂർ നെടുങ്ങോലോ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഡീഅഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. 8 ബെഡ് സൗകര്യം, കിടത്തി ചികിത്സയുണ്ട്, ഡോക്ടർ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള സംവിധാനത്തിൽ, സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്. അതവിടെ കൊല്ലത്ത് പരവൂർ നെടുങ്ങോലത്ത് രാമറാവു താലൂക്ക് ആശുപത്രിക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പറയുന്നെങ്കിലും ശരി, ഒരു ചികിത്സയിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനൊരു അഡിക്ഷൻ ഉണ്ടാക്കാതെ നമ്മൾ നമ്മളുടെ ശരിയായ പാതയിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. ഇനി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിൻ്റെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കിടത്തി ചികിത്സയ്ക്ക് ഒരു ബൈ സ്റ്റാൻഡറുടെ സഹായം ആവശ്യമുണ്ട് എന്നേ ഉള്ളൂ. സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായിട്ടാണ് ഡീഅഡിക്ഷൻ സെൻ്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഏത് തരത്തിലുള്ള സഹായങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ്. കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ടൈം മാനേജ്മെന്റിന്റെ, ചിലർ പറയാറുണ്ട് അമിതമായ സ്ട്രെസ്സൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട, അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകും. ഏ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും എന്ത് പരാജയങ്ങളിലും രക്ഷകർത്താവ് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവനോട് അല്ലെങ്കിൽ അവളോട് പെരുമാറുന്നതെന്നൊരു തോന്നൽ ആ കുഞ്ഞിനുണ്ടാകുകയാണെങ്കിൽ ഒരു പരിധിവരെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ഒരാശ്വാസ തീരമെന്നുള്ള രീതിയിൽ ആ പാരൻറ്റിനോട് ആ കുട്ടി അടുക്കും. അപ്പം ആത്മഹത്യാ പ്രവണത അടക്കമുള്ള പല വാർത്തകളും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അവിടെയൊക്കെ രക്ഷകർത്താക്കൾക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, കുട്ടിയെ ഒരു സുരക്ഷിത തീരത്തെത്തിക്കുക.

എന്നുള്ള രക്ഷകർത്താവിന്റെ അതിര് കടന്ന ഏതൊക്കെയോ ബോധമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ അതിനൊക്കെ നന്നായി തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു പോരായ്മയുണ്ടെങ്കിൽ അവർക്ക് താങ്ങായി തണലായി എന്തിനും ഏതിനും ഞങ്ങളുണ്ടെന്നുള്ളൊരു ചിന്ത ഒരു രക്ഷകർത്താവ് കൊടുക്കുക എന്നുള്ളൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. NDPS ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെമ്പാടും തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുക്കുന്നുണ്ട്. കേസുകൾ കണ്ടെടുക്കുന്നു, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നു.

0: അവരെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഒരു സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് ഇടുക, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ക്യൂ നിൽക്കാൻ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ ചിലയിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കൂടി കയറുമെന്ന് പലരും പറയാറുണ്ട്. അതല്ല, ക്ഷമയുടെ പാഠം പഠിക്കണം. ആ ക്ഷമയുടെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരികയാണ്. സത്യം പറയാനുള്ള ശീലം പഠിക്കും. അത്തരത്തിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളും വരുമ്പോഴത്തേക്ക് ആ പാരൻസിന്, ആ ചെറിയ സമൂഹത്തെ തന്നെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ നിയമമാണ് NDPS നിയമം. മദ്യത്തിന്റെ കേസിൽ അകപ്പെടുന്ന പോലെ അല്ല അത്. ഒരു ഗഞ്ചാവ് കേസിലോ ഒരു MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ NDPS കേസിലോ ഒരു വ്യക്തി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തുടർ ഭാവി തന്നെ അപകടത്തിലാണ്. അത് ആ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കുക. പലർക്കും അറിവുകേടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവർ ഇതിങ്ങനെ ചെയ്യുന്നത്, ഒരു പുക വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നത് സമൂഹത്തിൽ ഏതോ ഒരു അട്രാക്ഷൻ കിട്ടാനുള്ള ഭാഗമാണെന്നൊരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, വളരെ വളരെ മുൻപ് തന്നെ, ഇതിനിങ്ങനെ ഒരു ആപത്തിൻ്റെ പ്രശ്നമുണ്ട്. പഠനം അവസാനിക്കുന്നു, തൊഴിൽ അവസാനിക്കുന്നു, നമ്മളുടെ മൗലികാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ജയിൽ ജീവിതത്തിലേക്ക് പോകുന്നു, മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, നമ്മളുടെ എല്ലാ ഭാവിയും അടഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഭീതിതമായ അവസ്ഥ ഒരു കുഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. ഒരു ഡിഅഡിക്ഷൻ സെന്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ ആരും തന്നെ എത്തിച്ചേരാതെ, കാരണം അത്തരത്തിലൊരു അവസ്ഥ സംജാതമാക്കാതെ തന്നെ ഈ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പ്രതികൂല അവസ്ഥകളാണെന്ന് ലോകത്തുള്ളത്, വെറുപ്പും അസഹിഷ്ണുതയൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഈ പ്രതികൂല അവസ്ഥകളെ എത്രമാത്രം ദൈർഷണികമായി ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ സമൂഹം നേരിടുന്നു എന്നുള്ളിടത്താണ് നമ്മളെ എല്ലാം വിജയിക്കപ്പെട്ടവർ എന്ന രീതിയിൽ ഈ കാലഘട്ടം അടയാളപ്പെടുത്തുന്നത്. അതിനായി നമ്മളുടെ ഇന്ന് പറയുന്ന ഈ വലിയ വിപത്തായിട്ടുള്ള മദ്യ, മയക്ക്, മരുന്ന് എന്നിവയുടെ ആപത്തിൽ പോകാതെ ശരിയായ ലഹരിയുടെ ഭാഗത്തേക്ക്, ശരിയായ ലഹരി എന്ന് ഉദ്ദേശിക്കുമ്പം വായന, പുസ്തകം, സ്പോർട്സ്, മ്യൂസിക്, നമ്മുടെ കുടുംബം, ജീവിത ലഹരി, അത്തരത്തിലേക്കൊക്കെ പോയി ഇതിനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ്, ലക്ഷ്യബോധം, ഒരുപാട് ജോലി സാധ്യതകളും, പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കുക, അത് കുറിച്ചു വെക്കുവാനുള്ള ശീലമുണ്ടാക്കുക, സമ്പാദ്യ ശീലമുണ്ടാക്കുക, മറ്റുള്ളവരോട് നമ്മളെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് 1000 രൂപയുടെയും 2000 രൂപയുടെയും ഒരാവശ്യം ഒരു കുട്ടി വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു സമ്പത്തുള്ള ആളോട് കിടപിടിക്കുന്ന രീതിയിൽ എൻ്റെ മകനും മകളും മാറണം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നിടത്തല്ല, അത് ഉണ്ടാക്കി കൊടുത്തുകൊള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിച്ചപ്പെട്ട ഒരു വഴിയുണ്ട്, ഒരു യാത്രയുണ്ട്. 500 രൂപ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും, സാധാരണക്കാര് യാത്ര ചെയ്യുന്നൊരു ദൈർഘ്യമുണ്ട്. അത് ഇച്ചിരി കഠിനമാണ്. ആ കഠിനതയിലേക്ക് പോകുമ്പോൾ അവന് കുടുംബസ്നേഹം വേണം, അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, അവന്റെ ലക്ഷ്യബോധം വലുതാകട്ടെ. ഇത്തരത്തിൽ കുട്ടികളെ കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുക വഴി നമ്മൾക്കൊരു പരിധിവരെ നമുക്ക് ലഹരി വസ്തുക്കളിൽ നിന്നും അവരെ മാറ്റാൻ കഴിയും. അവരെപ്പോഴും അവരുടെ തുടർ പഠനത്തിനായാലും ഭാവിയിലായാലും NDPS കേസിൽ ഉൾപ്പെട്ടാൽ അതവിടെ അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ചിത്രം കൊടുക്കുക. ഇത്തരത്തിൽ നല്ല ജീവിത ലഹരി ആസ്വദിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മറ്റാരെയും സംശയിക്കേണ്ട പലതരത്തിലുള്ള നമ്പറുകൾ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താഴെ ജില്ലാധിപനായ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങി റേഞ്ച് ഇൻസ്പെക്ടർ വരെയുള്ള നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം. കൊല്ലം ജില്ലയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്പർ 9447178054, 944-71-78-054. അത് ജില്ലാധിപന്റെ നമ്പറാണ്. ഒരു മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫർമേഷനും അദ്ദേഹത്തെ വിളിച്ച് പറയാം. അത് യാതൊരു ഭയമോ സംശയമോ ഒന്നും വേണ്ട. ആ വിവരം കൃത്യമായി താഴേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അതിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുവാനും അതുകൂടാതെ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് ഡിഅഡിക്ഷൻ സെന്റർ കൊടുക്കാനുള്ള സംവിധാനവും ഇന്ന് സജ്ജമാണ്.
1: അറിവുകൾ പങ്കുവച്ചത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ വി രാജേഷ്, വിമുക്തി മിഷൻ, കൊല്ലം.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്.

0: വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു കർക്കിടക മാസത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. കേൾക്കാം വെള്ളിയാഴ്ച രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം അന്ന് വൈകിട്ട് 5 മണിക്കും. ആശയം അവതരണം അഭിലാഷ് നാരായണൻ.
3: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കോട്ടയം, അങ്കമാലി.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ നാടക ഗാനങ്ങളുടെ സുഗന്ധവുമായി ഇപ്പോൾ യവനിക.
7: ഗാനം പൊന്നരിവാൾ, നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, രചന ONV, സംഗീതം ജി ദേവരാജൻ, മുൻഗായകർ ദേവരാജൻ, KS ജോർജ്, നവഗായകൻ ബിമൽ പങ്കജ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം വേദനവിങ്ങും, നാടകം നമ്മളൊന്ന്. രചന പൊൻകുന്നം ദാമോദരൻ, സംഗീതം PK ശിവദാസ്, മുൻഗായിക ഭാഗീരഥിയമ്മ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം കാട്ടിലെ കൊച്ചുകൂട്ടിൽ, നാടകം യാഗശാല, രചന അഭയദേവ്, സംഗീതം LPR വർമ്മ, മുൻഗായകൻ കുട്ടൻപിള്ള, നവഗായകൻ MP ദിവാകരൻ മാഷ്.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം പൊന്നോമലേ നീ, നാടകം തിളയ്ക്കുന്ന കടൽ, രചന PM കാസിം, സംഗീതം MS ബാബുരാജ്, മുൻഗായിക മച്ചാട് വാസന്തി, നവഗായിക ലൗലി ജിജി.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം. ഒരു ഗാനത്തിൻ ചിറകിൽ, നാടകം ചലനം. രചന അരവിന്ദൻ കോട്ടയം, സംഗീതം വി ദക്ഷിണാമൂർത്തി, മുൻഗായകൻ നെടുമങ്ങാട് ആൽബർട്ട്, നവഗായകൻ CR ജയരാജ്.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം. മായാതിരുന്നെങ്കിൽ, നാടകം ഞങ്ങളുടെ ഭരണം വരേണമേ. രചന ശ്രീമൂലനഗരം വിജയൻ. സംഗീതം പി കെ ശിവദാസ്. മുൻഗായകൻ സി ഒ ആൻഡോ. നവഗായകൻ കോറസ് പീറ്റർ.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടക ഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം ഏഴാം കടലിനക്കരെ. നാടകം വിശറിക്കു കാറ്റുവേണ്ട. രചന ONV. സംഗീതം ജി ദേവരാജൻ. മുൻഗായകർ KS ജോർജ്, ദേവരാജൻ. നവഗായകൻ മേരി ദാസ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യവനിക. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
7: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
6: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
7: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
7: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
6: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
7: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
6: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
8: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
8: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9446760 3 9400 07 8900 9 4 7 5 6 0 3 6.
6: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
9: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
10: കണ്ണാടി 25 ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷീൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ഭംഗി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168. ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു കർക്കിടക മാസത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. കേൾക്കാം വെള്ളിയാഴ്ച രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം അന്ന് വൈകിട്ട് 5 മണിക്കും. ആശയം അവതരണം അഭിലാഷ് നാരായണൻ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കോട്ടയം, അങ്കമാലി.
6: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. തെക്കേ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഇതിഹാസ ഗായിക എസ് ജാനകി എന്ന ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിക്കുന്നു. സംഗീത ലോകത്ത് ജാനകിയമ്മ എന്ന പേരിൽ സ്നേഹത്തോടെയും ആദരവോടെയും അറിയപ്പെടുന്ന സിസ്ല ശ്രീ രാമമൂർത്തി ജാനകി ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗായികമാരിൽ ഒരാളാണ്. ഔപചാരികമായ ശാസ്ത്രീയ സംഗീത പരിശീലനം നേടിയിട്ടില്ലെങ്കിലും ഈശ്വരദത്തമായ ശബ്ദമാധുര്യവും അസാധാരണമായ ആലാപന മികവും കൊണ്ട് ജാനകിയമ്മ കോടിക്കണക്കിന് സംഗീത ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടി. 1938 April 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ജാനകിയമ്മ ജനിച്ചത്. 19 വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലൂടെ പിന്നണി ഗായികയായി അരങ്ങേറി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 20 ഭാഷകളിലായി ഏകദേശം 48,000 ഗാനങ്ങൾ ജാനകിയമ്മ ആലപിച്ചിട്ടുണ്ട്. മലയാളികളായ സംഗീത സംവിധായകരുടെ പ്രിയപ്പെട്ട ശബ്ദമായിരുന്നു എസ് ജാനകി. മലയാള അക്ഷരങ്ങളും അതിന്റെ ഉച്ചാരണ ശുദ്ധിയും കൃത്യമായി പഠിച്ചതിന് ശേഷമേ ജാനകിയമ്മ പാടിയിരുന്നുള്ളൂ. കാമുകിയായും അമ്മയായും താരാട്ടുപാട്ടുകളിലൂടെയും മലയാളി അനുഭവിച്ച സകല വികാരങ്ങൾക്കും ജാനകിയമ്മയുടെ ശബ്ദം കൂട്ടായി. മലർക്കുടി പോലെ, തുമ്പീവ, ഏറ്റുമാനൂരമ്പലത്തിൽ തുടങ്ങിയവ ജാനകിയമ്മയുടെ എക്കാലത്തെയും മികച്ച മലയാളം ഗാനങ്ങളിൽ ചിലതാണ്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 വിവിധ സംസ്ഥാന സർക്കാരുകളുടെ അവാർഡുകൾ 30+ നേടിയിട്ടുണ്ട്. കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് 2013 പ്രഖ്യാപിച്ച പത്മഭൂഷൺ പുരസ്കാരം ജാനകിയമ്മ നിരസിക്കുകയുണ്ടായി. 6 നീണ്ട സംഗീത ജീവിതത്തിന് ശേഷം 2017 പാട്ടുകളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ജാനകിയമ്മയുടെ സംഗീത സബരിയയിലൂടെയും മാസ്മരിക ശബ്ദത്തിലൂടെയും തലമുറകളെ വിസ്മയിപ്പിച്ച എസ് ജാനകി 2026 July 11 ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും ജാനകിയമ്മ പാടിയ അനശ്വര ഗാനങ്ങളിലൂടെയും മാധുര്യമുള്ള ശബ്ദത്തിലൂടെയും മലയാളികളുടെയും സംഗീത ലോകത്തിന്റെയും മനസ്സിൽ ഇന്നും ജീവിക്കും. ഇന്ന് ജാനകിയമ്മയുടെ കുറച്ച് ഗാനങ്ങളാണ് ഗാനവീഥിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അമ്മയെ കാണാൻ. വി അബ്ദുള്ളയും പി ഭാസ്കരനും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ കഥയും സംഭാഷണവും E.M. Govoor നിർവഹിച്ചത്. ഈ സിനിമ സംവിധാനം ചെയ്തതും ഗാനങ്ങൾ രചിച്ചതും പി ഭാസ്കരൻ മാഷാണ്. സത്യനും അംബികയുമാണ് നായികാ നായകന്മാർ. കെ രാഘവൻ സംഗീതം നൽകിയ 8 ഈ സിനിമയിലുണ്ട്. 1963 ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയത്. മോഹനം രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ പ്രശസ്ത ഗാനം ജാനകിയമ്മയുടെ ഗാനശേഖരത്തിൽ ഒന്നാമതാണ് എന്ന് പറയാം. ഇന്നും ഈ നിത്യഹരിത ഗാനം മലയാളി മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ്. കരി

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: നിരീക്ഷണം. 1982 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം. ബാലു മഹേന്ദ്രയുടെ സംവിധാനം. അർച്ചനയും ബാലു ചന്ദ്രുമായിരുന്നു നായിക നായകന്മാർ. ജോൺ പോണിന്റെ കഥയ്ക്ക് ബാലു മഹേന്ദ്ര തന്നെയാണ് തിരക്കഥ എഴുതിയത്. 1985 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം യാത്രയുടെ തെലുങ്ക് റീമേക്കാണ് നിരീക്ഷണം. ആചാര്യ ആദ്രേയയുടെ മനോഹരമായ വരികൾ, ഇളയരാജയുടെ മാസ്മരിക സംഗീതം, ജാനകിയമ്മയുടെ ആലാപനം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. 16 വയസ്സിനിലെ പി ഭാരതരാജ സംവിധാനം ചെയ്ത 1977 ഇന്ത്യൻ തമിഴ് ചിത്രമാണ് 16 വയസ്സിനിലെ. ഈ സിനിമയുടെ കഥയും തിരക്കഥയും ഭാരതരാജ തന്നെയാണ് നിർവഹിച്ചത്. ചിത്രത്തിന്റെ സംഭാഷണം എഴുതിയത് പി കലയമണിയാണ്. പ്രശസ്ത സംവിധായകനായ കെ ഭാഗ്യരാജ് ഈ ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും ഒരു ചെറിയ വേഷത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കമലഹാസൻ, ശ്രീദേവി, രജനീകാന്ത് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. തമിഴ് ക്ലാസിക് ചിത്രമായ 16 വയസ്സിനിലെ ദേശീയ അവാർഡുകൾ, ഫിലിംഫെയർ അവാർഡ്, തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ എന്നിവയിലായി ആകെ 6 പ്രധാന അവാർഡുകൾ നേടി. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് എസ് ജാനകിക്ക്, കമലഹാസന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ്, ശ്രീദേവിക്ക് പ്രത്യേക ജൂറി അവാർഡ് എന്നിവ ലഭിച്ചു. മികച്ച സിനിമ, മികച്ച സംവിധായകൻ എന്നീ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, ഇളയരാജയ്ക്ക് മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് എന്നിവ ലഭിച്ചു. അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം ശ്രീദേവിക്ക് മികച്ച നടിക്കുള്ള ക്രിയേറ്റീവ് അവാർഡും ലഭിച്ചു. ഗംഗേ അമരൻ എഴുതിയ

Feel the music with Radio Santhvanam 90.4 FM. സ്വപ്നം. 1973 പുറത്തിറങ്ങിയ സ്വപ്നം എന്ന മലയാള ചലച്ചിത്രത്തിന്റെ കഥ എഴുതിയത് പ്രശസ്ത എഴുത്തുകാരനായ പി കേശവദേവ് ആണ്. ഇദ്ദേഹത്തിന്റെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് തോപ്പിൽ ഭാസിയാണ്. ബാബു നന്ദിഗോഡ് ആയിരുന്നു സംവിധാനം. മധു, നന്ദിത ബോസ്, സുധീർ, ജോസ് പ്രകാശ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒ എൻ വി കുറുപ്പുമാഷിന്റെ വരികൾക്ക് സലിൽ ചൗധരിയുടെ സംഗീതം, ജാനകിയമ്മയുടെ മനോഹരമായ ആലാപനം.

You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music. പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. തൃക്കടവൂർ കുരീപ്പുഴ മുസ്ലിം ജമാഅത്ത് അൻവാറുൽ മദ്രസയിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു. മേയർ എ കെ ഹഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് മുനീർ മഹ്ലരി അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ ഗുരു കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഇക്കണോമിക് കമ്മ്യൂൺ സംഘടിപ്പിച്ച മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങ് നടന്നു. BA MA ഇക്കണോമിക്സ് കോഴ്സുകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ എസ് ലൈജു ഉദ്ഘാടനം നിർവഹിച്ചു. ഇക്കണോമിക്സ് വകുപ്പ് മേധാവി ആദർശ് അധ്യക്ഷത വഹിച്ചു. മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി അർഹരായ മുൻഗണനേതര റേഷൻ ഉടമകൾക്ക് ഓൺലൈൻ മുഖേന ജൂലൈ 17 വരെ അപേക്ഷ സമർപ്പിക്കാം. ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ecitizen.civilsupplieskerala.gov.in മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും മൂലമുണ്ടാകുന്ന കൃഷിനാശങ്ങളിൽ നിന്ന് കർഷകർക്ക് സാമ്പത്തിക സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ജൂലൈ 31 വരെ രജിസ്റ്റർ ചെയ്യാം. അതിശക്തമായ മഴ, മഴക്കുറവ്, വരൾച്ച, ശക്തമായ കാറ്റ്, രോഗബാധ, കീടാക്രമണം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പദ്ധതിയിലൂടെ പരിഹാരം ലഭിക്കും. നെല്ല്, വാഴ, തെങ്ങ്, കശുമാവ്, അടയ്ക്ക, ഇഞ്ചി, കുരുമുളക്, മാവ്, കൈതച്ചക്ക, മഞ്ഞൾ, വിവിധ പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയ വിളകൾക്കെല്ലാം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ബാങ്ക് വായ്പ എടുത്ത കർഷകർക്ക് പുറമെ വായ്പയെടുക്കാത്ത കർഷകർ, ചെറുകിട നാമമാത്ര കർഷകർ, അർഹരായ പാട്ട കർഷകർ എന്നിവർക്കും പദ്ധതിയിൽ അംഗമാകാം. അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, CSC കേന്ദ്രങ്ങൾ, അംഗീകൃത ബാങ്കുകൾ, ഇൻഷുറൻസ് സേവന കേന്ദ്രങ്ങൾ എന്നിവ മുഖേന രജിസ്ട്രേഷൻ നടത്താം. പ്രീമിയം തുക, അർഹതാ മാനദണ്ഡങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങൾ അതാത് കൃഷിഭവനുകളിൽ നിന്ന് ലഭിക്കും. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ 31. തട്ടാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നേവൽ NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കേഡറ്റുകൾക്ക് സൈബർ സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രഥമ അധ്യാപിക എം മിനി ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം സിറ്റി പോലീസ് സ്റ്റേഷൻ CDAT കോർഡിനേറ്റർ RS ആര്യ ക്ലാസ് നയിച്ചു. ജില്ലയിൽ 42.19% വീടുകളിൽ സെൻസസ് വിവരശേഖരണം പൂർത്തിയായി എന്ന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. 25% താഴെയുള്ള വില്ലേജുകളിൽ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ചാർജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലെ സപ്പോർട്ടിംഗ് എഞ്ചിനീയറുടെ താൽക്കാലിക ഒഴിവിലേക്ക് കരാർ നിയമനം നടത്തും. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT BTech ബിരുദം, അല്ലെങ്കിൽ MCA, അല്ലെങ്കിൽ MSc IT, അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. നിയമന കാലാവധി 1 വർഷം. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ ബയോഡേറ്റയും ജാതി, പ്രായം, യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളുടെ പകർപ്പ്, SSLC സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് എന്നിവ സഹിതമുള്ള അപേക്ഷ ജൂലൈ 21 വൈകിട്ട് 5:15 സമർപ്പിക്കണം. പ്രായപരിധി 35 വയസ്സ്. പ്രതിമാസ ഓണറേറിയം 22,290 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് 0474-279-4996 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0474-279-4996. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ താൽക്കാലിക ലെക്ചറർമാരെ നിയമിക്കുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് ലെക്ചറർ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ തസ്തികയിലേക്കും മാത്തമാറ്റിക്സിൽ 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റും ഉള്ളവർക്ക് ലെക്ചറർ ഇൻ മാത്തമാറ്റിക്സ് തസ്തികയിലേക്കും അപേക്ഷിക്കാം. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ജൂലൈ 17 രാവിലെ 10 ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക്

4883 4848 എന്ന നമ്പരുമായോ 8547005083 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. ചരമറിയിപ്പ്. കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത് മുൻ സെക്രട്ടറിയും കൊട്ടുകാട് മാർക്കറ്റിൻ്റെ ഉടമയുമായ അലിയാരികുഞ്ഞ് മരണപ്പെട്ടു. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നീ അറിഞ്ഞോ, ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
8: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
9: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. കൂടെവിടെ പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1983 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കൂടെവിടെ. മമ്മൂട്ടി, സുഹാസിനി, റഹ്മാൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വാസന്തിയുടെ മുൺകിൽ പൂക്കൾ എന്ന തമിഴ് നോവലിനെ ആസ്പദമാക്കിയാണ് പത്മരാജൻ ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത്. തെന്നിന്ത്യൻ ചലച്ചിത്ര നടനായ റഹ്മാൻ അഭിനയിച്ച ആദ്യ ചലച്ചിത്രമാണ് കൂടെവിടെ. ഊട്ടിയിലെ ഒരു ബോർഡിംഗ് സ്കൂളിൽ അധ്യാപികയായ ആലീസ്, അവഗണിക്കപ്പെട്ട, അനുസരണക്കേട് കാണിക്കുന്ന രവി എന്ന വിദ്യാർത്ഥിയുമായുള്ള അവളുടെ ബന്ധം കാമുകൻ ക്യാപ്റ്റൻ തോമസിൻ തീവ്രവും മാരകവുമായ അസൂയുളവാക്കുന്നു. ഇത് കൈവശാവകാശപരവും വിഷലിപ്തവുമായ പുരുഷത്വത്തിന്റെ വിനാശകരമായ അനന്തര ഫലങ്ങൾ തുറന്നു കാട്ടുന്നു. ഒ.എൻ.വി. കുറുപ്പ് മാഷിന്റെ മനോഹരമായ വരികൾക്ക് ജോൺസൺ മാസ്റ്ററുടെ ഈണം. ജാനകി അമ്മയുടെ ആ പ്രശസ്ത ഗാനത്തിലേക്ക്.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്തനം 90.4 FM ഗാനവീഥി. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

നീണ്ട കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു കർക്കിടക മാസത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. കേൾക്കാം വെള്ളിയാഴ്ച രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം അന്ന് വൈകിട്ട് 5 മണിക്കും. ആശയം അവതരണം അഭിലാഷ് നാരായണൻ.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023793.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വ.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763.
6: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
9: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
11: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
11: 9446340979.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
10: Really, we can grow together.
12: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 rupees, 2nd prize 5,000 rupees, 3rd prize 3,000 rupees, 4th prize 2,000 rupees, 5th prize 1,000 rupees. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 rupees മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
13: ചരിത്രത്തിൽ ഇന്ന് July 16. ഹിന്ദു വിധവകളുടെ പുനർവിവാഹത്തിന് നിയമപരമായി അംഗീകാരം ലഭിച്ചതും ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയതും ആദ്യമായി ലോക ഭൂപടം പ്രസിദ്ധീകരിച്ചതുമൊക്കെ ഒരു July 16. ജൂലൈ 16 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്

0: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 16. ഇന്ന് മയ്യഴി വിമോചന ദിനം. ഇന്ത്യയിലെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ വിമോചനത്തിനായി നടന്ന സമരങ്ങളുടെ ഭാഗമായി മയ്യഴിയിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളാണ് വിമോചന സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് നേതൃത്വം നൽകിയ ഐ കെ കുമാരൻ മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നു. 1954 ജൂൺ 16 മയ്യഴി ഫ്രഞ്ച് ആധിപത്യത്തിൽ നിന്ന് വിമോചിതമായത്. ജൂലൈ 16 പാമ്പുകൾക്കായി ഒരു ദിനം. പാമ്പുകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുക, പാമ്പുകൾ കൂടി ഉൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയെ ആദരിക്കുക, പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തടയുക എന്നിവയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. 622 AD ജൂലൈ 16 ഇസ്ലാമിക കലണ്ടറിന്റെ തുടക്കം. ഹിന്ദു വിധവകളുടെ പുനർവിവാഹത്തിന് നിയമപരമായി അംഗീകാരം ലഭിച്ചത് 1856 ജൂലൈ 16. ഇന്നേ ദിവസമാണ് ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെ ഇറക്കുന്നതിനുള്ള ആദ്യ ദൗത്യമായ അപ്പോളോ 11 ഫ്ലോറിഡയിലെ കേപ് കെനഡയിലുള്ള കെനഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചത്. ജൂലൈ 16 ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയത്. 1482 ജൂലൈ 16. ഇൻഡോ ചൈന വെടിനിർത്തൽ കരാർ ഒപ്പുവച്ചത് 1954 ജൂലൈ 16. വാഷിംഗ്ടൺ DC സ്ഥാപിതമായത് 1790 ജൂലൈ ഇന്നേ ദിവസമായിരുന്നു. മാലി ഫ്രഞ്ച് അധീനതയിൽ നിന്ന് സ്വതന്ത്രമായത് 1954 ജൂലൈ 16.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആകീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

तं न विदुःसुरासुरगणाः देवाय तस्मै नमः यस्यां तं न विदुःसुरासुरगणाः देवाय तस्मै नमः हरि ओम് ഏഴ് മുതലുള്ള 12 ഉൾപ്പെടെയുള്ള അധ്യായങ്ങളുടെ പ്രമേയം ഈശ്വരനാണ് എന്ന് പൊതുവായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. 9 അധ്യായത്തിലും ഈശ്വരനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. സർവകാരണമായി സർവ ആധാരമായി സർവജ്ഞനായി സർവശക്തനായി സർവോപരി സർവ അതീതമായി ദേശകാല വസ്തു അതീതമായി പരലസിക്കുന്ന തത്വമാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ അസ്തിത്വവുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെ പ്രതീതി മാത്രമാണ്. ഈ പാഠം പങ്കുവെച്ച് നൽകുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു ഈശ്വരന്റെ യഥാതഥമാനം കരണഗോചരമല്ല. രണ്ട് പ്രകാരത്തിലുള്ള കരണങ്ങളുണ്ട്, ബാഹ്യകരണങ്ങൾ കണ്ണു മൂക്ക് നാക്ക് തൊക്ക് അതൊക്കെയാണ്. അന്തഃകരണം എന്ന് പറയുന്നത്

മനസ്സ് ബുദ്ധി മുഖ്യമായിട്ടും ചിത്തം അഹങ്കാരം എന്ന രണ്ട് മാനം കൂടി അതിനുണ്ട്. ഈ രണ്ട് കാരണങ്ങളെ കൊണ്ടും ബാഹ്യകരണം കൊണ്ടും അന്തഃകരണം കൊണ്ടും ഈശ്വരനെ മറ്റ് വിഷയങ്ങൾ അനുഭവിക്കും പ്രകാരം അനുഭവിക്കാൻ സാധിക്കില്ല. എന്നാൽ ശാസ്ത്രാചാര്യ പ്രസാദം കൊണ്ട് ഈ അറിവ് നേടാൻ കഴിയും എന്നതാണ് വസ്തുത. സൃഷ്ടി സ്ഥിതി ലയ കാരകനായ ഭഗവാൻ, പക്ഷേ ആ കർമ്മങ്ങളൊന്നും തന്നെ ലവലേശം ബാധിക്കുന്നില്ല. അതിനെന്താ കാരണം? ഭഗവാൻ ഉദാസീനനായി വർത്തിക്കുന്നു എന്നാണ് ന്യായം പറഞ്ഞത്. തുടർന്ന് അത് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു, ഭഗവാന്റെ അധ്യക്ഷതയിലെല്ലാം സംഭവിക്കുന്നു. പ്രകൃതി സ്വയം പ്രവർത്തനോന്മുഖയാവുകയാണ് ഭഗവാന്റെ മഹത്തായ അധ്യക്ഷതയിൽ. ഇങ്ങനെയുള്ള ഭഗവാന്റെ ആരാധനയിൽ നിന്ദ എന്ന ദോഷം, ഭഗവാനെ ഡിസ്റെസ്പെക്ട് ചെയ്യുക എന്ന ദോഷം വരാതിരിക്കട്ടെ. ആ വിഷയത്തിൽ ഭഗവാൻ തന്നെ വന്ദിക്കുന്നതിന് പകരം നിന്ദിക്കുന്നവരെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സ്നേഹവും പരജന ആദരവും പുലർത്തണം. ഇഷ്യൂസിനെ നമുക്ക് വകതിരിച്ചറിയാൻ സാധിക്കണം. വ്യക്തികളുമായിട്ട് ഇഷ്യൂസിനെ കൂട്ടി കലർത്തരുത്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. ഒരു വീഴ്ച വരുത്തിയ വ്യക്തിയെ തെറ്റ് എന്ന് ലേബൽ ചെയ്താൽ അത് ഈശ്വര നിന്ദയാവും. തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അതിനെ തിരുത്തുന്നതും വളരെ ആലോചിച്ച് ചെയ്യേണ്ട വിഷയമാണ്. തെറ്റുതിരുത്താൻ നമ്മളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. തെറ്റുതിരുത്താൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഏൽപ്പിച്ചത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടാവോ, അയാൾക്ക് ഗുണമുണ്ടാവോ, ഇങ്ങനെ ഒരുപാട് വിചാരം. ആ വിഷയം പിന്നീട് വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. തൽക്കാലം ഇവിടെ തെറ്റിനെ തെറ്റായിട്ട് കാണാം. അതൊരു ഇഷ്യൂ ബേസ്ഡ് ആണ്, അല്ലാതെ വ്യക്തിയായിട്ട് കൂട്ടിക്കലർത്താൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈശ്വര നിന്ദയാണ്. വ്യക്തികളെല്ലാം അടിസ്ഥാനപരമായി നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപികളാണ് എന്ന് ഓർമ്മിക്കാനും ആ ആദരവ് നിലനിർത്താനും പുലർത്താനും നമുക്ക് സാധിക്കണം. കർമ്മം ഭഗവാനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വികാരവിശേഷങ്ങളും അതുപോലെ തന്നെ കൽപ്പനകളും ഒക്കെ മാറി നിന്ന് നോക്കിക്കാണാൻ സാധിക്കണം. തുടർന്ന് മോഹാശ മോഹകർമാണ മോഹജ്ഞാന വിചേതസഹ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിയും മോഹിനിയും ശ്രിതാഹ എന്ന ഒരു ഗംഭീരമായ ശ്ലോകം ഉപദേശിക്കുകയുണ്ടായി. മോഹാശ, മോഹാശ എന്ന് പറഞ്ഞാല് വൃഥ ആശ ആശിഷ മനോരഥ, വ്യർത്ഥമായ ആശ, ഫലവത്തല്ലാത്ത ആശ. തഥാ മോഹകർമാണ യാനി ച അഗ്നിഹോത്രാദീനി തൈഹി അനുഷ്ഠീയമാനാണി കർമാണി താനി ച തേഷാം ഭഗവത് പരിഭവാത് സ്വാത്മഭൂതസ്യ അവജ്ഞാനാത് മോഹാനി ഏവ നിഷ്ഫലാനി ഏവ. കർമ്മങ്ങൾ അഗ്നിഹോത്രമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഭഗവാനെ നിന്ദിച്ചുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് ഫലമില്ല എന്ന് പറയാം. ദക്ഷന്റെ യാഗം ഉദാഹരണമായിട്ട്, ദക്ഷൻ കേമായിട്ടുള്ള യാഗം നടത്തിയതാണ് ബൃഹസ്പതി സവും അതിനെ തുടർന്നുള്ള ഗംഭീര യാഗമൊക്കെ ദക്ഷൻ സംഘടിപ്പിച്ചു. പക്ഷേ അതിന് സർ

സർവേശ്വര സമ്മതി ഉണ്ടായിട്ടില്ല. കാരണം ഈശ്വര നിന്ദ ലക്ഷ്യമാക്കിയിട്ടാണ്, പരമേശ്വരനെ നിന്ദിക്കാൻ വേണ്ടിയാണ് ദക്ഷൻ ഉരുമ്പെട്ടത്. അതുകൊണ്ട് അത് വ്യർത്ഥമായി എന്ന് പറയാം. ഇതുപോലെ മോഹകർമാണ, എന്താ കാരണം? മോഹജ്ഞാന ജ്ഞാനമപി തേഷാം നിഷ്ഫലമേവ. അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ ഒരു വിഷൻ, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ മോഹമാണ്, വ്യർത്ഥമാണ്. ഇത് ഓർഡറിലാക്കുമ്പോൾ വ്യർത്ഥമായ ജ്ഞാനം, വ്യർത്ഥമായ ആശകൾ, വ്യർത്ഥമായ കർമ്മം. മനുഷ്യനിൽ നിഹിതമായിട്ടുള്ള മൂന്ന് ശേഷികളെ കുറിച്ച്, ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി, ഈ ശക്തികളെ ഏകോപിപ്പിക്കുക എന്നുള്ളത് മുഖ്യമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ജ്ഞാനശക്തി ഇച്ഛാശക്തിയെയും ക്രിയാശക്തിയെയും തീരുമാനിക്കും. ജ്ഞാനം ഉദാത്തമാവേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഏതൊരു ജ്ഞാനമാണോ ആർജിച്ചത്, അതിനനുസരിച്ചുള്ള വിഷനും മിഷനും ഡിസയറും ആക്ഷൻ പ്ലാനും ഒക്കെ തുടർന്ന് സംഭവിക്കുന്നു. പിന്നെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കുന്ന സമയത്ത് ജ്ഞാനശക്തി അത് സമഗ്രമായി കാര്യങ്ങളെ ദൂരക്കാഴ്ചയോടെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ചോർന്നു പോയ പോലെയാ. ഇച്ഛാശക്തിയും ബലവത്തല്ല, ഫലവത്തല്ല. കാരണം അതിനു മാത്രമുള്ള ഒരു ദൂരക്കാഴ്ചയും ആസൂത്രണവും ഇല്ല. കർമ്മശക്തിയും ഇതുപോലെ തന്നെയാണ്. അതും ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, ഈ നിലയ്ക്കുള്ള ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഇടപെടലാണ്. ഒരു ദൂരക്കാഴ്ചയോടെ കാര്യമാത്ര പ്രസക്തമായിട്ട് ആസൂത്രണം ചെയ്ത് ചെയ്യല്ല. ഇത് വ്യക്തിപരമായി. ഇനി അതൊരു ടീം വർക്ക് ആവുന്ന സമയത്തോ ആർക്കും ഒന്നിലും ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്തെങ്കിലുമൊക്കെ ചൂണ്ടി അത് ഞാൻ ചെയ്തതല്ല, ആരോ ചെയ്യട്ടെ, നിങ്ങളൊരു ടീമല്ലേ, ഇങ്ങനെ ഒട്ടനെ ഉത്തരവാദിത്വം ഒഴിയണു. അപ്പൊ നിങ്ങൾ ഇൻവോൾവ് ആയത് എന്തിനു വേണ്ടിയാ? അതിനൊരു കൃത്യ ഫലം ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശം വേണ്ടേ? ഇച്ഛാശക്തിയുടെയും ജ്ഞാനശക്തിയുടെയും ക്രിയാശക്തിയുടെയും ഓർഡറിൽ പറയുമ്പോൾ ജ്ഞാനശക്തിയുടെയും ഇച്ഛാശക്തിയുടെയും ക്രിയാശക്തിയുടെയും ദൂരക്കാഴ്ചയുള്ള ഏകോപനവും അതിൻ്റെ ആവിഷ്കാരവും വളരെ പ്രധാനമാണ്. അത് ഇവരുടെ കാര്യത്തിൽ നടക്കുന്നില്ല. വിജേതസഹ വിഗത വിവേകശ്ചതേ ഭവന്തി ഇത്യഭിപ്രായഃ. അവരുടെ വിവേകം അത് നഷ്ടമായിരിക്കുന്നു. അങ്ങനെയുള്ളവർ ഭഗവൻ നിന്ദയാണ് ജീവിതത്തിലൂടെ നിർവഹിച്ചു വരുന്നത്. എന്തുകൊണ്ട് ഇവര് ഭഗവൻ നിന്ദ ചെയ്യുന്നു? ആത്മനിന്ദ പുലർത്തുന്നത് കൊണ്ട് ഇവര് ഭഗവൻ നിന്ദയാണ് ചെയ്യുന്നത്. സ്വന്തം ജ്ഞാനശക്തിയെയും ഇച്ഛാശക്തിയെയും ക്രിയാശക്തിയെയും ഏകോപിപ്പിച്ച് ശ്രേഷ്ഠമായ ലക്ഷ്യത്തിലേക്ക് പുരോഗമിക്കുന്നില്ല. അതുകൊണ്ട് ഇവര് ഈശ്വര നിന്ദയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ മുൻനിർത്തിയും ആദരവില്ല, സ്നേഹമില്ല. പിന്നെയോ എല്ലാവരെ കുറിച്ച് ഒരു അഭിപ്രായം എന്താണ്? ഒരാളും ശരിയില്ല. Nobody is okay. ഇത് വളരെ മോശം അവസ്ഥയിൽ, അതിന്റെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റിൽ മനഃശാസ്ത്ര വിഷയകമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നാല് നിലപാടുകളെ കുറിച്ച് പറയും. അതിൽ ഉചിതവും ഉദാത്തവുമായ നിലപാട് എന്താണ്? ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, എവ്രിബഡി ഈസ് ഓക്കെ. ഇത് നമ്മൾ ഉള്ളിൽ പരിശോധിച്ച് നോക്കണം. അങ്ങനെയുള്ളവര് ഈശ്വര ഭജന ജീവിതം നയിക്കുന്നു എന്ന് പറയാം. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, എവ്രിബഡി ഈസ് ഓക്കെ. അങ്ങനെയാണെങ്കിൽ അവർ ഈശ്വര ഭജന ജീവിതം അഥവാ അവർ

0: ജീവിതം ഈശ്വര ഭജനമാണ്. ചിലരാണെങ്കിലോ ഐ ആം നോട്ട് ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളല്ലേ. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഇനിയൊരു കൂട്ടരോ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓൾസോ നോട്ട് ഓക്കെ. ഇതിൽ രണ്ട് നിലപാടുകാരും. ആ ഇനി വേറൊരു കൂട്ടര്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓൾസോ നോട്ട് ഓക്കെ. മൂന്ന് നിലപാടുകാരും ഈശ്വര നിന്ദ ചെയ്യുന്നവരാണ്. മൂന്ന് കൂട്ടരെ മനസ്സിലായില്ലേ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്നവരും, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, അല്ല, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്നവരും, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്നവരും, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്നവരും, മൂന്ന് പേരും ഈശ്വര നിന്ദ ചെയ്യുന്നവരാണ്. വരാപാഹാതേ. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
7: കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISRO-യും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
8: 22,36,00,000 രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള തലശ്ശേരിയുടെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം മുതൽക്കൂട്ടാകും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പയ്യന്നൂർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്.
7: രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രായം ചെന്നവരും ഗുരുതര രോഗബാധിതരുമായ തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം. വിഷയത്തിൽ ഏകീകൃത സംവിധാനം ഉറപ്പാക്കുന്നതിന് 3 മാസത്തിനകം നയം രൂപീകരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു.
9: All the technology that is there, which has been developed by me, myself, am I a servant or master of that technology? That has to be decided ultimately. And that technology is to be used always for the people. What is the use of my technology in the four walls of laboratory if it doesn't come out of four walls and goes to the people who is standing there in the queue?
7: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഭക്ഷ്യസംരംഭങ്ങൾക്കുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യുവജനങ്ങളുടെയും ഭക്ഷ്യസംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്തർക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദിഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്ര നാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടുപന്നികളെ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 21 ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
10: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
7: CBSE 9ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ 3ാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. 3ാം ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9ാം ക്ലാസിന് പകരം 5ാം ക്ലാസിലോ 6ാം ക്ലാസിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത
11: ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
12: ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ്

0: ഡോക്ടർ ഫെല്ലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം മൂന്നിലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെല്ലോഷിപ്പ് അവസരമൊരുക്കും.
1: KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി K.മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55 ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മലയാള മാസമായ കർക്കിടകം ഒന്നിനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. 10 ആണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50 ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധ കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്.
1: വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അഴിമതിയുടെ കേന്ദ്രമായി PSC മാറിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കഴിഞ്ഞ 10 വർഷത്തെ നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാധരന്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം അച്ചുവേട്ടന്റെ വീട്.

0: ചന്ദ്രിക മെഴുകിയ മണിമുറ്റം.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

സ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. 2026 ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്ന വീടുകളുടെ കണക്കെടുപ്പോടെ സെൻസസിന്റെ ആദ്യഘട്ടം തുടങ്ങുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കണക്കെടുപ്പിന്റെ ചരിത്രവും മറ്റ് വിശദ വിവരങ്ങളും നമുക്ക് ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ അറിയാം. ജനസംഖ്യാ കണക്കെടുപ്പിന് പൊതുവെ ഉപയോഗിക്കുന്ന പദമാണ് സെൻസസ്. ലാറ്റിൻ പദമായ സെൻസറയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടതെന്ന് കരുതുന്നു. വിലയിരുത്തുക, കണക്കാക്കുക എന്നെല്ലാമാണ് സെൻസറയുടെ അർത്ഥം. സെൻസസ് എന്ന അർത്ഥത്തിൽ മലയാളത്തിലടക്കം ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് കാനേശുമാരി. ഈ വാക്ക് രൂപമെടുത്തത് പേർഷ്യൻ ഭാഷയിൽ നിന്നാണ്. വീട് എന്നർത്ഥം വരുന്ന ഖനെ, എണ്ണം എന്നർത്ഥം വരുന്ന ഷോമാരെ എന്നീ പദങ്ങളിൽ നിന്നാണ് കാനേശുമാരി രൂപപ്പെട്ടതെന്ന് കരുതുന്നു. ഇന്ത്യയിൽ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യ സെൻസസ് അഥവാ കാനേശുമാരി നടന്നത് 1872 ബ്രിട്ടീഷ് ഭരണകാലത്താണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനസംഖ്യാ നിധിയുടെ അഭിപ്രായ പ്രകാരം സമാധാന കാലത്ത് ഒരു രാജ്യത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും സങ്കീർണവും ബൃഹത്തായതുമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ജനസംഖ്യാ സെൻസസ്. ഒരു രാജ്യം മുഴുവൻ മാപ്പ് ചെയ്യുന്നത് മുതൽ പൊതുജന അവബോധ ക്യാമ്പയിനുകൾ നടത്തുക, എല്ലാ വീടുകളും പരിശോധിക്കുക, ഡേറ്റകൾ വിശകലനം ചെയ്യുക എന്നിങ്ങനെ സെൻസസിന് പല ഘട്ടങ്ങളുണ്ട്. സെൻസസ് കേവലം എണ്ണമെടുപ്പ് മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, സാക്ഷരത, വിദ്യാഭ്യാസം, വീട്, വീട്ടിലെ സൗകര്യങ്ങൾ, നഗരവൽക്കരണം, ജനന നിരക്ക്, ഭാഷ, മതം, പ്രവാസം, വൈകല്യം എന്നിങ്ങനെയുള്ള സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സാഹചര്യങ്ങളെക്കുറിച്ച് വിവരം നൽകുന്ന വിവരശേഖരണമാണ്. സെൻസസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ മുതൽ പഞ്ചായത്ത് തലത്തിൽ വരെ പദ്ധതികൾ ആസൂത്രണം നടത്തുന്നത്. ലോക സെൻസസ് ദിനം ജൂലൈ 11 ആണ്. 1987 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനാചരണം. 1951 ഫെബ്രുവരി 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത്. ദേശീയ സെൻസസ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 9 തന്നെയാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്ത് ജനങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചിരുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് കൃത്യമായ ഇടവേളകളിൽ ആദ്യമായി നടത്താൻ തുടങ്ങിയത് റോമാക്കാരാണ്. ലോകത്ത് ആദ്യമായി വിപുലമായ സെൻസസ് രാജ്യവ്യാപകമായി നടത്തിയത് ചൈനയാണ്. കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിച്ച ആദ്യ സെൻസസായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് 1750 നടന്ന സ്വീഡിഷ് കണക്കെടുപ്പാണ്. ഇന്ത്യയിൽ 1881 ബ്രിട്ടീഷ് ഭരണകാലത്ത് റിപ്പൺ പ്രഭു വൈസ്രോയിയായിരുന്ന കാലത്താണ് ഇന്ത്യയൊട്ടാകെ ആദ്യമായി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ ജനസംഖ്യ 25,38,91,821 കാശ്മീറും ഫ്രഞ്ച് പോർച്ചുഗീസ് കൊളോണിയൽ പ്രദേശങ്ങളും ഒഴികെയുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുഴുവൻ ഭൂപ്രദേശവും ഉൾപ്പെട്ട ഈ സെൻസസിൽ 12 ചോദ്യങ്ങളുള്ള ഒരു സെൻസസ് ഷെഡ്യൂൾ ഉപയോഗപ്പെടുത്തി. 1881 മുതൽ ഓരോ 10 വർഷത്തെ ഇടവേളകളിലും ഇന്ത്യയിൽ സെൻസസ് നടത്തി വരുന്നു. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് COVID-19 മഹാമാരി മൂലം വൈകി. 1951 February 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത്. ഈ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 36,10,88,090 ആയിരുന്നു. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121,08,54,977 ആയിരുന്നു. ഇതിൽ സ്ത്രീകൾ 585,84,719 പുരുഷന്മാർ 62,32,70,258 സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8-ാമത്തെ കണക്കെടുപ്പാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. 1872 മുതൽ പരിഗണിച്ചാൽ 16-ാമത്തെ സെൻസസും. നിലവിൽ ലോകത്ത് ഏറ്റവുമധികം ജനസംഖ്യ

0: ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. 2021 നടക്കേണ്ടിയിരുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് COVID-19 മൂലം മുടങ്ങുകയും തുടർന്ന് നീണ്ടുപോവുകയുമായിരുന്നു. 2025 ജൂൺ 16 കേന്ദ്രം സെൻസസ് വിജ്ഞാപനം പുറത്തിറക്കിയതോടെ സെൻസസ് 2027 ഔദ്യോഗിക തുടക്കമായി. സെൻസസ് നടപടികൾ പൂർത്തിയാക്കാൻ 3 വർഷമെങ്കിലും വേണ്ടിവരും. 2027 മാർച്ച് 1 ജനസംഖ്യയാണ് ഈ സെൻസസിലൂടെ പ്രഖ്യാപിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസും ഇതോടൊപ്പം നടക്കും. 16 സെൻസസിൽ ആളുകളുടെ ജാതി കൂടി രേഖപ്പെടുത്തുകയും അത് വിശകലനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ 1931 രാജ്യത്ത് അവസാനമായി ജാതി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥയും പ്രാതിനിധ്യവും വിലയിരുത്താൻ 1953 കേന്ദ്ര സർക്കാർ നിയമിച്ച കാക്ക കലേർക്കർ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ 1961 ജാതി സെൻസസ് നടത്തണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ബീഹാറാണ്. 2023 ജനുവരി 7 ബീഹാറിൽ ജാതി സെൻസസിന് തുടക്കം കുറിച്ചത്. കേരളത്തിലെ സെൻസസിന്റെ ചരിത്രമെടുത്താൽ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തിരുവിതാംകൂറിൽ 1836 1854 സെൻസസ് നടന്നു. കൊച്ചിയിൽ 1820 1836 1849 1858 വർഷങ്ങളിൽ സെൻസസ് നടന്നിരുന്നു. 1875 സെൻസസ് ഈ 2 നാട്ടുരാജ്യങ്ങളിലും നടത്തി. അന്ന് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിലും ദക്ഷിണ കാനറ ജില്ലയുടെ ഭാഗങ്ങളിലും 1822 1836 സെൻസസ് നടന്നു. കേരള സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ സെൻസസ് അഖിലേന്ത്യാ സെൻസസിനോടൊപ്പം നടത്താൻ തുടങ്ങിയത് 1881. കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം ആദ്യം സെൻസസ് നടന്നത് 1961. രജിസ്ട്രാർ ജനറൽ ആൻഡ് കമ്മീഷണർ ആണ് ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പൂർണമായും ഡിജിറ്റൽ രീതിയിൽ നടപ്പാക്കുന്ന ഇത്തവണത്തെ സെൻസസ് ഘട്ടങ്ങളിലായാണ് പൂർത്തീകരിക്കുന്നത്. ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 16 സെൻസസിന്റെ പ്രത്യേകതയാണ്. വിവരങ്ങൾ കുടുംബങ്ങൾ സ്വന്തമായി നേരിട്ട് ഓൺലൈനിൽ രേഖപ്പെടുത്തുന്ന നടപടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ 2026 ജൂൺ 30 അവസാനിച്ചു. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1ാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2ാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കേരളത്തിൽ 2026 ജൂലൈ 1 30 1ാം ഘട്ടം. 2027 ഫെബ്രുവരിയിലും മാർച്ചിലുമായി നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പാണ് 2ാം ഘട്ടം. 2027 സെൻസസിന് 11,718 രൂപയാണ് ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. 30 ലക്ഷത്തിലേറെ ഉദ്യോഗസ്ഥരെയാണ് രാജ്യത്താകമാനം നിയോഗിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം 70,000 പഴയതുപോലെ പേപ്പറും പേനയുമായല്ല ഇത്തവണ കൈകളിൽ സ്മാർട്ട് ഫോണും ടാബ്ലറ്റുമൊക്കെയായാണ് എന്യൂമറേറ്റർമാർ വീടുകളിലേക്ക് എത്തുക. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനാൽ ഇത്തവണത്തെ സെൻസസ് നടപടികളെല്ലാം പൂർണമായും കടലാസുരഹിതമാണ്. വിവിധ തലങ്ങളിലെ ഏകോപനത്തിന് സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ ആണ് ഉപയോഗിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ പരിശീലനം മുതൽ സെൻസസ് പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടവും പൂർത്തീകരിക്കുന്നത് ഈ പോർട്ടലിലൂടെയായിരിക്കും. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആയതിനാൽ ഇക്കുറി സെൻസസ് വിവരങ്ങൾ വേഗം ലഭ്യമാകും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള കണക്കെടുപ്പ് സെൻട്രൽ സെർവറിലേക്ക് ഡിജിറ്റലായി കൈമാറാൻ കഴിയും. സെൻസസിന്റെ ഭാഗമായി നൽകുന്ന വിവരങ്ങൾ സുരക്ഷിത സെർവറുകളിൽ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ സൂക്ഷിക്കും. ഓരോ വ്യക്തിയും ഓരോ വീടും ഓരോ വിവരങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ആസൂത്രണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സെൻസസിൽ കൃത്യമായ വിവരങ്ങൾ നൽകുകയും ഉത്തരവാദിത്തത്തോടെ പങ്കാളികളാവുകയും ചെയ്യാം. ഒരു മികച്ച നാളെയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ചെറിയ സഹകരണവും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. അറിയാം അറിവ് നേടാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി ഞാൻ തിരിച്ചെത്താം. സൈനിങ് ഓഫ്, പ്രീത സുഗതൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്. ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500+ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ പി വി സിന്ധു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്ക് പുറമെ ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും. ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയായി പരിവർത്തനം ചെയ്യുന്ന ഈ പ്രക്രിയ കാർബൺ പുറന്തള്ളൽ തീർത്തും ഒഴിവാക്കും. 12,470 കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗം അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിർത്തികളിൽ സുരക്ഷയ്ക്ക് പുറമെ മികച്ച ഗതാഗത ബന്ധവും ഉറപ്പുവരുത്താനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസനവും ദേശീയ സുരക്ഷയും ഒരേ പാതയിലൂടെയാണ് മുന്നേറുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ടെക് സിംബോസിയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിത സംസ്കാരത്തിന്റെ മുഖമുദ്രയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആഗോള ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ പ്രാദേശിക സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ നടന്ന ബിംസ്റ്റെക് ദേശീയ സുരക്ഷാ മേധാവികളുടെ 5th യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര കാർഷിക വളർച്ച ഉറപ്പാക്കുന്നതിന് സംയോജിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ICAR 98th സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ജോ ജറൂറത്ത് ഹൈ കിസാൻ കി ഉസ് പർ റിസർച്ച് കി പേപ്പർ ലിഖ്നേ കേ ലിയേ റിസർച്ച് നഹീ വോ കേവൽ ടൈം വേസ്റ്റ് കർനാ ജോ ജറൂറത്ത് ഹൈ അപ്നേ ദേശ് കി ധർത്തീ കി മാട്ടി കി കിസാൻ കി റിസർച്ച് ഉസ് പേ ഹോഗാ. इसलिए आप डिमांड ड्रिवन रिसर्च पर और जोर दीजिए और जो 52 टीम्स बनी है वो जल्दी और कैसे अपना परिणाम दे फोकस करके क्योंकि हमारा फोकस वो किसान होना चाहिए.
0: ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ രാജ്യത്ത് 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 4 കോടി യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 29,000 കോടി രൂപയാണ് സർക്കാർ പദ്ധതിയായി വകയിരുത്തിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി.
2: The last 10 years we have laid a strong foundation for civil aviation, but we have seen that there could be scope for improvement. That is where we have brought in some changes, and the government of India has given an outlay of 29,000 crores for the next 10 years for this, which is quite huge, and we feel that the whole civil aviation industry and the people can take benefit of this and create a strong ecosystem of civil aviation across each and every part of the country.
0: ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ 1 മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 1 ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTC പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
4: എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 5.5 ലക്ഷം 6 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശതമാനം യാത്രക്കാരിൽ 66% ഉയർന്നു. നമ്മള് സ്ത്രീകൾക്ക് 1/3 സംവരണം വേണമെന്നൊക്കെ പറയുന്ന കാലത്ത് 2/3 പേരും ഇപ്പോൾ സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
0: CBSE പാഠ്യപദ്ധതിയിൽ 9ാം ക്ലാസ് മുതൽ 3ാമത്തെ ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്ക് കൈകാര്യം ചെയ്യാൻ സൌകര്യപ്രദമായ വിധത്തിൽ 3ാം ഭാഷ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ അവതരിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ ജില്ലകളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജസ്റ്റിസുമാരായ BV നാഗരത്ന, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. പ്രായക്കൂടുതലുള്ളവരും മാരകരോഗങ്ങൾ ബാധിച്ചവരുമായ തടവുകാരെ കാലാവധി തികയുന്നതിനു മുമ്പ് മോചിപ്പിക്കുന്നതിനായി 3 മാസത്തിനകം സമഗ്ര നയം രൂപീകരിക്കാൻ സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. മഴയെ അവഗണിച്ച ലക്ഷക്കണക്കിന് ഭക്തരാണ് ചടങ്ങിനായി എത്തിച്ചേർന്നത്. ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു.

0: രഥങ്ങൾ 9 ദിവസത്തിന് ശേഷമാണ് തിരികെ മടങ്ങുക. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പ്രതിദിനം നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ പരിശോധന നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന രണ്ട് ബോട്ടുകൾ ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ് 500-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. ജൂൺ അവസാന വാരത്തിലാണ് ബോട്ടുകൾ പുറപ്പെട്ടത്. ശക്തമായ മഴയും വെള്ളപ്പൊക്കവും അപകട കാരണം ആയെന്നാണ് പ്രാഥമിക നിഗമനം. മ്യാൻമർ സുരക്ഷാ സേനയുടെ ആക്രമണങ്ങളെ തുടർന്ന് പലായനം ചെയ്ത 1,200,000 റോഹിംഗ്യകളാണ് ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാന്റെ വടക്കൻ മേഖലകളിലേക്കും ടെഹ്റാന് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും US ആക്രമണം വ്യാപിപ്പിച്ചു. നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഒരു കപ്പലിന് നേരെയും അമേരിക്കൻ സൈന്യം വെടിയുതിർത്തു. ഇതിന് തിരിച്ചടിയായി മേഖലയിലെ US സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വരും ദിവസങ്ങളിൽ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലായി US ആക്രമണങ്ങളിൽ ഇറാനിൽ 35-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെയാണ് നാളത്തെ മത്സരത്തിൽ സിന്ധുവിന്റെ എതിരാളി. വെയിൽസ് ഏകദിന ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 27 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ആം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 18001111780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500-ലേറെ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി യുവവാണി
2: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ആറ്റിങ്ങൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: എന്റെ പേര് കൃഷ്ണദേവ്. ഗാനങ്ങളെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഗാനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പ്രണയ ഗാനങ്ങളാണെങ്കിലും അല്ലാതെയുള്ള
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം യാത്രകൾ പഠിപ്പിച്ച പാഠങ്ങൾ വിലപ്പെട്ടതാണ്. പുതുപുത്തൻ അറിവിനും ആനന്ദത്തിനും തിരിച്ചറിവിനും വേണ്ടിയാണ് ഞങ്ങളുടെ യാത്രകൾ. നിസാരങ്ങളെന്ന് കരുതുന്ന പലതും നവലോകത്തേക്കായി നമ്മെ കൈപിടിച്ചുയർത്തും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് സഞ്ചാരം തുടങ്ങിയപ്പോഴാണ്. യാത്രകളിൽ ഞങ്ങൾക്ക് ലഭിച്ച അറിവിൻ്റെ നുറുങ്ങുകളാണ് സുന്ദര സഞ്ചാരത്തിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. 36 ദ്വീപുകളുടെ കൂട്ടായ്മയായ ലക്ഷദ്വീപ് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ലക്ഷദ്വീപിന്റെ ചരിത്ര പശ്ചാത്തലം കഴിഞ്ഞ ആഴ്ചകളിൽ പ്രതിപാദിച്ചിരുന്നു. ആകെ 36 ദ്വീപ് ഉണ്ടെങ്കിലും 10 ദ്വീപിൽ മാത്രമേ ജനവാസമുള്ളൂ. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ ഭരണ സ്ഥിരാകേന്ദ്രമെങ്കിലും ഇവിടെ വിമാനത്താവളം ഇല്ല. എന്നാൽ പോർട്ട് ഇവിടെയാണ്. അഗത്തിയിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയത് മുതലുള്ള ദ്വീപ് സഞ്ചാര കൗതുകങ്ങൾ പറഞ്ഞു വരികയാണ്. പാമ്പും പന്നിയും കളവും പട്ടിയും ഇല്ലാത്ത നാടെന്ന ഖ്യാതിയുള്ള ലക്ഷദ്വീപിലെ മനുഷ്യർ ശാന്തശീലരും മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകുന്നവരുമാണെന്ന് അനുഭവത്തിൽ മനസ്സിലാക്കാനായി. നാളികേരവും മത്സ്യവും മാത്രമാണ് ഇവിടത്തെ തനത് വിഭവങ്ങൾ. മറ്റെല്ലാം ദ്വീപിന് പുറത്തുനിന്ന് വരുന്നതിനാൽ ഇവിടെ എല്ലാറ്റിനും വില കൂടുതലാണ്. അറബിക്കടലിലൂടെയുള്ള സാഗര സഞ്ചാരമാണ് പ്രധാനം. സാഹസിക സമുദ്ര വിനോദങ്ങൾക്ക് പേരുകേട്ട ഇവിടുത്തെ സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിങ്ങും ഗ്ലാസ് ബോട്ട് യാത്രയും കയാക്കിങ്ങും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ്. കടലാഴങ്ങളിൽ നേരിട്ട് കാണാൻ കഴിഞ്ഞ പവിഴാരാമത്തിൻ്റെയും വർണ്ണ മത്സ്യങ്ങളുടെയും ചന്തം സമ്മാനിച്ച ആഹ്ലാദം ഇപ്പോഴും ഞങ്ങളെ ആനന്ദത്തിൽ ആറാടിക്കുന്നു എന്നതാണ് വസ്തുവും. മനുഷ്യരോട് ഏറ്റവും ഇണക്കമുള്ള ഡോൾഫിനുകളുടെ കുശൃതികൾ കണ്ട് രസിക്കാൻ കഴിയുന്ന ഡോൾഫിൻ ബാച്ചിന് പോയ വിവരം കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. മത്സ്യങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ രുചിഭേദവും കിലാഞ്ചിയും മധുരക്കറിയും സമ്മാനിച്ച അസുലഭ ആനന്ദവും ഓർക്കുമെന്ന് കരുതുന്നു. അനിതര സാധാരണമായ കടൽ യാത്ര അവസാനിപ്പിച്ച് തീരത്തണഞ്ഞ ഞങ്ങൾ അതിവേഗം ഹോം സ്റ്റേയിൽ എത്തിയ കാര്യം പറഞ്ഞാണല്ലോ കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അടിയന്തരമായി ഒന്ന് കുളിച്ച് ഉപ്പുവെള്ളത്തിൽ കുതിർന്ന ശരീരവും വസ്ത്രവും ശുദ്ധമാക്കണം എന്ന ആഗ്രഹമായിരുന്നു മനസ്സിൽ. കുറച്ചുപേർ കുളിക്കാൻ പോയപ്പോൾ മറ്റുള്ളവർ കഥകൾ പറഞ്ഞ് കടലാഴങ്ങളിലെ പവിഴാരാമത്തിൻ്റെ ശോഭയും ശലഭ മത്സ്യത്തിൻ്റെ അംഗലാവണ്യവും നിറപൂർണിമയും ചർച്ച ചെയ്ത് നിരമ്പൊക്കി. കുളി കഴിഞ്ഞെത്തിയ എൻ്റെ മനസ്സു നിറയെ കടലിൻ്റെ അപാരതയായിരുന്നു. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ എന്ന ഗാനം കേട്ടപ്പോൾ കടലിൽ പർവ്വതങ്ങൾ കാണുമോ എന്ന സംശയം തീർന്നത് ലക്ഷദ്വീപിലെ കടലാഴങ്ങളിലായിരുന്നല്ലോ എന്ന് ഓർത്തപ്പോൾ തന്നെ ഈ യാത്ര എത്രമേൽ സാർത്ഥകവും സർഗാത്മകവുമായിരുന്നു എന്ന് തോന്നി. ഓരോ യാത്രകളും അന്വേഷണങ്ങളും അറിവിൻ്റെ പെട്ടകം തുറക്കുന്നതുമാണല്ലോ. വൈകുന്നേരം കൃത്യസമയത്ത് തന്നെ ഷഹീർ മുഹമ്മദ് വണ്ടിയുമായി എത്തി, ഹോൺ മുഴക്കി. എല്ലാവരും കയറിയതോടെ വാഹനം നേരെ ലഗൂൺ ബീച്ച് ലക്ഷ്യമാക്കി യാത്രയാരംഭിച്ചു. ഞങ്ങളെ അവിടെ ഇറക്കിവിട്ട ശേഷം സൂര്യാസ്തമയത്തിന് ശേഷം എത്താം എന്ന് പറഞ്ഞ് മടങ്ങാൻ തുടങ്ങി. ലഗൂൺ ബീച്ചിൽ നിന്നും താമസ സ്ഥലത്തേക്ക് അധികം ദൂരമില്ലാത്തതിനാൽ മടക്കം നടന്നാകാം എന്നറിയിച്ചപ്പോൾ ആദ്യം തടസ്സം പറഞ്ഞെങ്കിലും ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി നാളെ രാവിലെ കാണാം എന്ന് ഏറെ സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് അവർ പോയി. ലഗൂൺ ബീച്ചിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ലെങ്കിലും കുറച്ചധികം വിനോദസഞ്ചാരികൾ അവിടുത്തെ സൂര്യാസ്തമയം കാണുവാൻ എത്തിയിരുന്നു. ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്നും ഓരോ ചായ ഓർഡർ ചെയ്ത് അവിടെ നിന്ന് തന്നെ കുടിച്ചു. അപ്പോഴേക്കും വെയിൽ താഴാൻ തുടങ്ങിയിരുന്നു. അഗത്തി ദ്വീപിലെ ലഗൂൺ ബീച്ചിലെ സൂര്യാസ്തമയം ഒരു കവിത പോലെ മനോഹരമാണെന്നാണ് വായിച്ചറിഞ്ഞത്. ലഗൂൺ ബീച്ചിലെ നനുനനുത്ത വെള്ളമണൽ പാദങ്ങൾക്കടിയിൽ തണുത്തു കിടക്കുന്നു. പ്രതാപിയായ സൂര്യൻ ആകാശത്തിൻ്റെ നെറുകയിൽ നിന്നും പതിയെ ഊർന്നിറങ്ങുന്നു. നിറങ്ങളുടെ അഭൗമ സൗന്ദര്യത്തിൽ ചാലിച്ച് കാഴ്ചക്കാർക്ക് നൽകുന്ന ബ്രഹ്മാത്മക സൗന്ദര്യം ദർശിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. വിനോദത്തിനും വിജ്ഞാനത്തിനും കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പാലിയേറ്റി കെയർ സംരംഭം. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതും 36 ദ്വീപുകളുടെ കൂട്ടായ്മയുമായ ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണല്ലോ സുന്ദര സഞ്ചാരത്തിലൂടെ പങ്കിടുന്നത്. സാഗര സാഹസിക വിനോദങ്ങളായ സ്നോർക്കലിങ്ങിനെ കുറിച്ചും സ്കൂബ ഡൈവിങ്ങിനെ കുറിച്ചും പറഞ്ഞിരുന്നത് ഓർക്കുമല്ലോ. അഗത്തി ദ്വീപിലെ സൂര്യാസ്തമയങ്ങളിൽ ഏറെ ദൃശ്യചാരുത സമ്മാനിക്കുന്ന ലഗൂൺ ബീച്ചിലെ സൂര്യാസ്തമയം കാണാൻ പോയ കാര്യം പറഞ്ഞിരുന്നു. നിറങ്ങൾ കൊണ്ട് ആകാശത്ത് മായാജാലം തീർക്കുന്ന അരുണാർക്കൻ്റെ വിസ്മയം കാണാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഭാഗ്യങ്ങളിൽ ഒന്നായി കരുതാം. ഓരോ യാത്രകളും അനുഭവങ്ങളുടെ സർഗാത്മകതയിലേക്കുള്ള സഞ്ചാരമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ലഗൂൺ ബീച്ചിലെ മണൽപ്പരപ്പും കടലും ആകാശവും ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഭിച്ച ചായയും നൽകിയ ആനന്ദ നിർവൃതി പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓരോ യാത്രയും സർഗാത്മകതയിലേക്കുള്ള അതിസങ്കീർണമായ ഭ്രമാത്മക സൗന്ദര്യ നടത്തമാണെന്നതുപോലെ ആസ്വാദനത്തിൻ്റെ ദിവ്യ ദർശനം കൂടിയാണ്. ആദ്യം മഞ്ഞ, പിന്നെ കുങ്കുമം, പിന്നെ ഉരുകിയ സ്വർണം പോലെ ഓറഞ്ച് മേഘത്തുണ്ടുകൾ ഓരോന്നും അഗ്നിശലഭങ്ങളായി മാറി സൂര്യന് ചുറ്റും നൃത്തം വയ്ക്കുന്നു. അതിസങ്കീർണമായ ഒരു പാത്രം ചുവന്ന വർണ്ണരാജികൾ മറിച്ചിട്ട പോലെ ചുവന്ന് തുടുക്കുന്ന ആകാശം, തീരെ ആഴമില്ലാത്തതും സ്ഫടികം പോലെ തെളിഞ്ഞ ടർക്കോയിസ് നിറത്തിലുള്ള ജലം നിറഞ്ഞതുമാണല്ലോ അഗത്തി ലഗൂണിൻ്റെ സവിശേഷത. സൂര്യൻ താഴേക്കിറങ്ങുമ്പോൾ ആകാശത്തിലെ മുഴുവൻ നിറങ്ങളും ലഗൂണിലെ വെള്ളത്തിലേക്ക് ഒഴുകിയിറങ്ങും. നീലജലപ്പരപ്പ് സ്വർണക്കടലായി മാറുന്ന അതിസങ്കീർണമായ മായാജാലത്തിൽ മുഴുകി നിൽക്കുന്ന കാണികളുടെ വിസ്മയം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഒട്ടും മലിനീകരണമില്ലാത്ത ലക്ഷദ്വീപിലെ കടലിൽ നിന്നുള്ള അസ്തമയം സമ്മാനിക്കുന്ന മായാജാലം കണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ കാലുകൾക്ക് ചുറ്റും ഉരുകിയ അസ്തമയ സൂര്യൻ കിടന്ന് തിളയ്ക്കുന്നത് കാണാം. തിരകളില്ലാത്ത ലഗൂണിൻ്റെ ശാന്തതയിൽ ശ്വാസമടക്കി പിടിച്ച് നിശ്ചേഷ്ടരായി നിൽക്കുന്ന അനുഭവം എത്ര സുന്ദരം. സൂര്യൻ ചക്രവാളത്തെ തൊടുന്ന നിമിഷം ആ ഒരു നിമിഷത്തേക്ക് ലഗൂൺ മുഴുവനും തീ പിടിച്ചതുപോലെ തോന്നും. വെള്ളത്തിലും മണലിലും സഞ്ചാരികളുടെ മുഖത്തും സ്വർണ വെളിച്ചം. പതിയെ പതിയെ ഒരു പ്രിയപ്പെട്ടവൻ യാത്ര പറയുന്ന ലാളിത്യത്തോടെ സൂര്യൻ അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുന്നു. ബീച്ചിൽ ബാക്കിയാകുന്നത് വയലറ്റ് കലർന്ന നീലാകാശവും തീരം തേടിയെത്തുന്ന നനുനനുത്ത വെളുത്ത നുരകളും മുൻപെങ്ങും അനുഭവിച്ചിട്ടില്ലാത്തൊരു നിർവൃതിയുമായി നമ്മളും മാത്രം. അഗത്തിയിലെ സൂര്യാസ്തമയം വെറുമൊരു കാഴ്ചയല്ല, അത് ലഗൂൺ നമുക്കായി എഴുതി തരുന്നൊരു കവിതയാണ്. ജലത്തിൽ വരച്ചത് നിമിഷം കൊണ്ട് മാഞ്ഞു പോകുമെങ്കിലും മനസ്സിൽ പതിഞ്ഞ ദിവ്യദർശനം അത്ര വേഗം മറഞ്ഞു പോകില്ല. മനസ്സിൽ ആവേശമായത് തങ്ങി നിൽക്കും. നേരെ റെസ്റ്റോറൻറ്റിലേക്ക്. എല്ലാവരും കൂടി കടപ്പുറത്തുള്ള സംഗമം ഹൃദ്യമായിരുന്നു. വ്യത്യസ്ത രുചിയുള്ള ഭക്ഷണങ്ങളാണ് ഓരോരുത്തരും ഓർഡർ ചെയ്തത്. രാത്രി ഭക്ഷണം ഹോം സ്റ്റേയിലുള്ളതിനാൽ ഞങ്ങൾ ദ്വീപ് വിഭവമാണ് ഓർഡർ ചെയ്തത്. ബട്ട്ല അപ്പമായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മുട്ടയും മൈദയും പഞ്ചസാരയും ഏലക്കയും ചേർത്ത് ആവിയിൽ വേവിച്ചെടുക്കുന്ന മധുര പലഹാരമാണിത്. രുചിയൂറും ബട്ട്ല അപ്പവും ചായയും കഴിച്ചപ്പോൾ സന്തോഷമായി. കുട്ടികൾ പതുപോലെ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി. കടലിൽ നിന്നും മന്ദം വീശിയ മാരുതൻ തണുപ്പ് സമ്മാനിച്ചു. അടുത്ത മേശയിലിരുന്ന് ചായ കുടിച്ച ഒരു ദ്വീപ് നിവാസി ഞങ്ങളെ പരിചയപ്പെട്ടു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന്

കാട്ടുകളിക്കണ കടലിൻ കുട്ടികള കരമുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം കാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തുമൃത്തി ക്കിളി നാട്ടിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു

ഇടയിളകി തുടലുകളൊഴുകി അത്തിമരത്തിൻ കീഴേ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകളൊഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി തണ്ടട് വലയട് പറയട് വടമെട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടട് വലയട് പറയട് വടമെ

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി സുന്ദരസഞ്ചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. യാത്രാവിവരണ പരിപാടിയായ സുന്ദരസഞ്ചാരം ഏവർക്കും ഇഷ്ടമാകുന്നു എന്ന് കരുതുകയാണ്. സ്നേഹനദികളായ ശ്രോതാക്കൾ നൽകിയ പിന്തുണയാണ് 2 വർഷം പിന്നിട്ട് സുന്ദരസഞ്ചാരം മുന്നോട്ട് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8848558785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. യാത്രകൾ സമ്മാനിക്കുന്ന അസുലഭ നിമിഷങ്ങളുടെ ചാരുത പറഞ്ഞറിയിക്കാനാകാത്ത വിധം സുന്ദരവും ആത്മനിർവൃതി പകരുന്നതുമാണ്. ലഗൂൺ ബീച്ചിലെ സൂര്യാസ്തമയം അത്തരം ഒരു നേർക്കാഴ്ചയാണ് സമ്മാനിച്ചത്. സമാനതകളില്ലാത്ത അസുലഭ ദർശന സൗഭാഗ്യം സമ്മാനിച്ച സൂര്യാസ്തമയത്തിൻ്റെ അനുഭൂതിയുമായി ബീച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോയതും ദ്വീപുകാരുടെ പ്രധാനപ്പെട്ട വൈകുന്നേര ഭക്ഷണമായ ബട്ട്ല അപ്പം ഓർഡർ ചെയ്ത് കാത്തിരിക്കുമ്പോൾ പരിചയപ്പെട്ട ഒരു ദ്വീപ് നിവാസിയുടെ കാര്യം പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ലഗൂൺ ബീച്ചിൽ പരിചയപ്പെട്ട കക്ഷി നിസ്സാരക്കാരനായിരുന്നില്ല. പരിചയപ്പെടൽ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വാചാലനായി. കൽപ്പേനി ഐലൻഡിൽ താമസിക്കുന്ന ഇദ്ദേഹം ദ്വീപ് സംബന്ധമായ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായി അഗത്തി ദ്വീപിൽ എത്തിയതായിരുന്നു. ദ്വീപ് വികസന സമിതി അംഗവും ലക്ഷദ്വീപിലെ ആദ്യത്തെ സയൻസ് ബിരുദധാരിയുമാണ് ഇദ്ദേഹം. ദ്വീപിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. അതൊക്കെ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞതിൽ നിന്നും ഒട്ടും ഭിന്നമായിരുന്നില്ല. ബംഗാരം ദ്വീപിൽ നിന്നും യാതൊരു പ്രതിഫലവും നൽകാതെ ദ്വീപ് നിവാസികളെ ഒഴിപ്പിച്ച സംഭവങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ഏതോ ഒരു ഉത്തരേന്ത്യൻ വ്യവസായിയാണ് അവിടെ ഹോട്ടൽ ശൃംഖല തുടങ്ങാനായി കെട്ടിട സമുച്ചയങ്ങൾ പണിത് ഉയർത്തുന്നതെന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ധാരാളം ഇംഗ്ലീഷ് പദങ്ങൾ ചേർത്തായിരുന്നു സംസാരം മുഴുവൻ. ഇപ്പോഴത്തെ ദ്വീപ് വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വികാരഭരിതനായി കാണപ്പെട്ടു. ദ്വീപിലെ പല സ്കൂളുകളും പൂട്ടിയത് കുട്ടികൾക്കും ഒപ്പം രക്ഷകർത്താക്കൾക്കും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ഠം ഇടറുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സ്കൂൾ പൂട്ടുന്നതോടെ ഏകദേശം 4 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ചാൽ മാത്രമേ അടുത്ത സ്കൂളുകളിൽ എത്തിച്ചേരാൻ കഴിയൂ. ഇതുമൂലം വീട്ടിലെ ഒരാൾ ഈ കുട്ടികളുടെ കാര്യം നോക്കുന്നതിനായി മാറി നിൽക്കേണ്ടി വരും. വീട്ടിലെ പണികൾ പൂർണ്ണമായി ശ്രദ്ധിക്കാനോ ദീപശ്രീ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനോ കഴിയാത്ത അവസ്ഥ സംജാതമാകും. ഇപ്പോൾ ദ്വീപിൽ നടക്കുന്ന പരിഷ്കാരങ്ങൾ ദ്വീപ് നിവാസികളുടെ സമാധാന ജീവിതം കൈമോശം വരുമെന്ന് അവർ ഭയപ്പെടുന്നു. ഒരു കോളനി പോലെ ഒരു ദ്വീപിലെ എല്ലാവരെയും ഒരിടത്ത് താമസിപ്പിക്കുവാനുള്ള ആലോചനകളും അണിയറയിൽ രൂപം കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ട് മുതലേ ദ്വീപ് നിവാസികൾ കൂട്ടം കൂട്ടമായിട്ടാണ് താമസിച്ചിരുന്നത്. പോർച്ചുഗീസുകാരുടെ വരവോടെ അവർ ദ്വീപിൽ നടത്തിയ ക്രൂരതകളിൽ ഭയന്ന് ഒരു വാഹനം കണ്ടാൽ തന്നെ ആദ്യം കാണുന്നയാൽ നിലവിളിക്കുകയും അത് കേൾക്കുന്നവർ നിലവിളി ആവർത്തിക്കുകയും ചെയ്ത് അപകട മുന്നറിയിപ്പ് നൽകുന്നത് പതിവായിരുന്നു. അങ്ങനെ വൈദേശികരുടെ ആക്രമണങ്ങളെ ഒരു പരിധിവരെ അവർക്ക് ചെറുക്കാൻ കഴിഞ്ഞിരുന്നു. അവിടുത്തെ മലയാള ഭാഷയ്ക്ക് കോഴിക്കോട് കണ്ണൂർ ഭാഷയോട് കുറച്ച് സാമ്യം തോന്നിയിരുന്നു. വടക്കൻ പാട്ടുകൾ അവിടെ പ്രചാരത്തിലുണ്ടായിരുന്നെന്നും ദ്വീപിലെ പല പാട്ടുകൾക്കും ഇത്തരം വടക്കൻ പാട്ടുകളോട്

സാമ്യമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പടക്കുറുപ്പന്മാർ അങ്കത്തിന് പുറപ്പെടും മുമ്പ് പരദേവതയും മാതാപിതാക്കളെയും വണങ്ങുന്ന സമ്പ്രദായം വടക്കൻപാട്ടിൽ വായിച്ചിട്ടുള്ളത് ഓർമ്മയിലെത്തി. ഇവിടെയും പള്ളിയിൽ പോയി നിസ്കരിച്ച് ഉമ്മയെയും ബാപ്പയെയും കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ടായിരുന്നു കപ്പൽ യാത്രകൾക്ക് ഒരുങ്ങിയിരുന്നതെന്ന് ദ്വീപിലെ പാട്ടുകളിലും കാണാൻ കഴിയുമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ഇവിടത്തെ ദ്വീപുകാർ വളരെ സമാധാനപ്രിയരും പരസ്പര സ്നേഹ ബഹുമാനം ഉള്ളവരുമാണ്. ആരോടും അപരിചിതത്വം കാട്ടാതെ ഒരു സുലൈമാനിയെങ്കിലും നൽകി സൽക്കരിക്കുക ഇവിടുത്തെ രീതികളിൽ പെടും. ഞങ്ങളോട് സംസാരിച്ച വ്യക്തി കൽപ്പേനി ദ്വീപ് നിവാസിയാണ്. എങ്കിലും അഗത്തിയിൽ എവിടെയും അദ്ദേഹത്തിന് താമസവും ഭക്ഷണവും ലഭ്യമാണ്. മറിച്ചും അങ്ങനെ തന്നെയാണ്. ഇന്ന് അദ്ദേഹം എത്തിയത് അവിടുത്തെ ഒരു ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാനായിരുന്നു. ദ്വീപിൽ നിന്നും പിടിക്കുന്ന മത്സ്യം മൊത്ത വിലയിൽ ഏറ്റെടുക്കുന്നതിന് തയ്യാറായി കുറച്ച് കമ്പനികൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നിയമപരമായുള്ള ക്രയവിക്രയത്തിൻ്റെ നിയമാവലികൾ ചർച്ച ചെയ്യുന്നതിനാണ് ബോർഡ് മീറ്റിംഗ്. ദ്വീപിൽ ഒരിടത്തും ഐസ് പ്ലാന്റുകളോ ശീതീകരിച്ച് മത്സ്യം സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല. അതിനാൽ വലിയ തോതിൽ മത്സ്യബന്ധനം ഇവിടെ സാധ്യമല്ല. ആകെയുള്ള കടൽ സമ്പത്തിൻ്റെ 10% മാത്രമേ ഇപ്പോൾ ദ്വീപിൽ ഉപയോഗിക്കാൻ കഴിയൂ. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ ദ്വീപവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങളോട് വിട പറയുന്നത് ടി സദാശിവൻ. ഇനിയൊരു ഗാനം ആസ്വദിക്കാം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മഴ പോലെ മനസ്സിൽ പെയ്തിറങ്ങുന്ന ഒരുപിടി ഗാനങ്ങളാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ആ ഗാനങ്ങൾ അത്രയേറെ ഹൃദ്യമായി നമ്മിലേക്ക് എത്തിക്കുന്ന കലാകാരന്മാരും അതുപോലെ പ്രിയപ്പെട്ടതാണ്. കാലം എത്ര കടന്നുപോയാലും അവർ ചാർത്തിയ അടയാളങ്ങൾ എന്നെന്നും നിലനിൽക്കും. നിരവധി ഹൃദ്യമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് നമ്മെ വിട്ടു പിരിഞ്ഞുപോയ പ്രിയ ഗായകൻ കെ കെയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ കെ കെയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. പലപ്പോഴും ഒരു മലയാളിയാണെന്ന് തിരിച്ചറിയാതെ തന്നെ നാം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. ഒരു ഗായകന്റെ മുഖം പ്രധാനമായി കാണേണ്ടത് പ്രധാനമല്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഗായകന്റെ ശബ്ദം കേൾക്കണം എന്നതാണ് പ്രധാന കാര്യമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. സംഗീതത്തിൽ ഔപചാരിക വിദ്യാഭ്യാസമൊന്നും നേടിയിരുന്നില്ലെങ്കിലും അദ്ദേഹം മാനവഹൃദയം കീഴടക്കി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച പിന്നണി ഗായകരിൽ ഒരാളായ KK യുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. കൃഷ്ണകുമാർ കുന്നത്ത് എന്നതാണ് യഥാർത്ഥ നാമം. 1968 ഓഗസ്റ്റ് 23 CS മേനോന്റെയും കുന്നത്ത് കനകവല്ലിയുടെയും മകനായി ന്യൂഡൽഹിയിൽ ജനനം. സംഗീത സംവിധായകൻ ലെസ്ലി ലൂയിസിനൊപ്പം ജിംഗിളുകൾ പാടിത്തുടക്കം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ ശ്രീ കൃഷ്ണകുമാർ കുന്നത്ത് കെ ആലപിച്ച ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. 2009 ദീപൻ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ പുതിയ മുഖം എന്ന ചിത്രത്തിലെ രഹസ്യമായി എന്ന ഗാനമാണ് അദ്ദേഹം മലയാളത്തിൽ പാടിയ ഒരേ ഒരു ഗാനം. മലയാളത്തിൽ അധികം അവസരങ്ങൾ ലഭിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹം പാടിയിട്ടുള്ള ഗാനങ്ങൾ ദേശകാല ഭാഷാ ഭേദമന്യേ മലയാളിക്ക് പ്രിയപ്പെട്ടതായിരുന്നു.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ KK ആലപിച്ച ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. 2017 ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ മലയാളത്തിൽ കൂടുതൽ ഗാനങ്ങൾ പാടാത്തത് എന്ത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ ഞാൻ പലപ്പോഴും പാടാറുണ്ട്. മലയാളത്തിൽ പാടുന്നത് എനിക്ക് കഠിനമാണ്. ഞാൻ സംസാരിക്കുന്ന മലയാളം മാന്യമാണെന്ന് ആളുകൾ പറയുന്നു. പക്ഷെ സാഹിത്യത്തിലോ വരികളിലോ കൂടുതലായി ഉപയോഗിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. മറ്റു ഭാഷകളിൽ കേൾക്കുന്ന രീതിയിൽ തന്നെയുള്ള പാട്ടുകളും വരികളും എനിക്ക് ലഭിക്കുന്നു. പക്ഷെ മലയാളത്തിൽ കൂടുതൽ പാട്ടുകൾ പാടാൻ ആഗ്രഹമുള്ള വ്യക്തി കൂടിയായിരുന്നു KK. കേരളത്തെയും മലയാളിയെയും മലയാളം പാട്ടുകളെയും അദ്ദേഹം സ്നേഹിച്ചിരുന്നു.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച് ബോളിവുഡിന്റെ നിത്യഹരിത ഗായകനായി മാറിയ ശ്രീ കെ കെയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി മേഘമൽഹാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. കിഷോർ കുമാറും ആർ ഡി ബർമനും അദ്ദേഹത്തിന്റെ സംഗീതത്തെ സ്വാധീനിച്ചിരുന്നു. 1996 പുറത്തിറങ്ങിയ മാച്ചിസ് എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തിന്റെ ഒരു ചെറിയ ഭാഗം പാടിക്കൊണ്ട് കെ കെ ബോളിവുഡിലേക്ക് പ്രവേശിച്ചു. 1999 പുറത്തിറങ്ങിയ ഹം ദിൽ ദേ ചുക്കേ സനത്തിലെ ഒരു ഗാനത്തിലൂടെയാണ് അദ്ദേഹം വലിയ മുന്നേറ്റം നടത്തിയത്. അതേ വർഷം തന്നെ ലെസ്ലി ലൂയിസിന്റെ സംഗീതവും മെഹബൂബിന്റെ വരികളും ഉൾപ്പെടുന്ന തന്റെ ആദ്യ സോളോ ആൽബം പൽ പുറത്തിറങ്ങിയതോടെ അദ്ദേഹം കൂടുതൽ ജനപ്രിയ

0: are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. ഒരു പിടി ഗാനങ്ങളും വിശേഷങ്ങളുമായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അകാലത്തിൽ നമ്മെ വിട്ടു പിരിഞ്ഞ പ്രിയ ഗായകൻ KK യുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം 3500 ജിംഗിളുകൾ പാടിയ ശേഷമാണ് അദ്ദേഹം ബോളിവുഡിലെത്തിയത്. 1999 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിനെ പിന്തുണച്ചുകൊണ്ടിറങ്ങിയ ജോഷ് ഓഫ് ഇന്ത്യ എന്ന ഗാനം പാടിയതും ഇദ്ദേഹമാണ്. 2022 ഈ പ്രതിഭ നമ്മെ വിട്ടു പിരിഞ്ഞത്. ഹൃദയസ്തംഭനമായിരുന്നു മരണകാരണം. 5 ഫിലിംഫെയർ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 2012 മലയാളത്തിൽ ഈഡം സുരലയ സിംഗർ ഓഫ് ദി ഇയർ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. കാലം എത്ര കഴിഞ്ഞാലും കലാകാരന്മാർ ജനഹൃദയങ്ങളിൽ സജീവമായിരിക്കും. ഇന്നത്തെ മേഘമൽഹാറിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

നിറവുള്ള നമ്പരങ്ങൾക്കും തിളങ്ങുന്ന കണ്ണുകൾ നൽകാൻ വാവാ വിശ്വസിപ്പേ. ചെണ്ടുമല്ലികൾക്കും നിറവുള്ള നമ്പരങ്ങൾ.

0: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജനീ ഗിരി.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കെ വി അശ്വതി ദാസ് എഴുതിയ തത്തമ്മക്കിളി, അതാണ് ഇന്നത്തെ കഥ. കേട്ടോളൂ. മനു സ്കൂളിൽ പോവുകയായിരുന്നു. വഴിയിൽ ദിവസവും കാണാറുള്ള തേന്മാവിൽ ഒരു കൊച്ചു തത്തമ്മക്കിളിയെ കണ്ടു. അതിനെ ഒന്ന് കയ്യിൽ കിട്ടിയാൽ എന്ന് അവന് തോന്നി. അതിനെ പിടിക്കണമെന്ന് തന്നെ തോന്നി. അവൻ ആ മാവിൽ കയറി തത്തമ്മക്കിളിയെ പിടിച്ചു. തത്തമ്മക്കിളിയെയും കൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് പോയി. ഒരു കൂടുണ്ടാക്കിയിട്ട് തത്തമ്മക്കിളിയെ അതിൽ അവൻ അടച്ചു. തത്തമ്മക്കിളിക്ക് മനു തീറ്റ കൊടുത്തു. പക്ഷേ തത്തമ്മക്കിളി അത് തിന്നില്ല. കൂടെ കൂടെ കരഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ അമ്മക്കിളിയെ കാണാത്തത് കൊണ്ടാണ് അത് കരയുന്നത്. പിറ്റേ ദിവസം മനു പതിവ് പോലെ സ്കൂളിലേക്ക് പോയി. തത്തമ്മക്കിളിക്ക്

ഈട്ടയും കൊടുത്തിരുന്നു. ക്ലാസ്സിലിരിക്കുമ്പോഴും മനു തത്തമ്മ കിളിയെ കുറിച്ച് തന്നെ ഓർത്തു. സ്കൂളിൽ നിന്നും മനു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവന്റെ തത്തമ്മ കിളിയെ കാണാനില്ല. കൂടാണെങ്കിൽ തുറന്നും കിടക്കുന്നു. അവൻ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച ആ കിളി പറന്നു പോയതാണെന്ന് അവന് മനസ്സിലായി. അവനാകെ വിഷമമായി. അവൻ വാവിട്ട് കരഞ്ഞു. അമ്മ ചോദിച്ചു, എന്താ മോനെ? എന്റെ തത്തമ്മ കിളിയെ കാണാനില്ല. സാരില്ലേ മോനെ, അത് ആകാശത്ത് പറന്ന് നടക്കട്ടെ, അതിന് സ്വാതന്ത്ര്യം വേണ്ടേ? ആ തത്തമ്മ കിളി എന്ത് ചെയ്തെന്നോ, അവന്റെ വീടിന് മുമ്പിലെ മാവിൽ വന്നിരുന്ന് അവനെ തന്നെ നോക്കി ചിലയ്ക്കുന്നുണ്ടായിരുന്നു. ആ ചിലപ്പ് കേട്ടപ്പോൾ അവന് ആകെ സന്തോഷമായി. അവൻ തത്തമ്മ കിളിയെ നോക്കി വെളുക്കെ ചിരിച്ചുകൊണ്ട് നിന്നു. കുട്ടികളെ, ഈ കുഞ്ഞു കഥ ഇവിടെ ഇന്ന് തീരുന്നു. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.

0: സുനിത ജോർജ്, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

നമസ്കാരം ഏവർക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. നല്ല മഴ. ഈ മഴയത്ത് ഇറയത്തിരുന്ന് ഗ്രാമഭംഗി എഴുതാൻ തന്നെ ഒരു സുഖം തോന്നുന്നു. അടുത്ത ഗ്രാമഭംഗിയിൽ ഇനി

എന്ത് എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് വിശേഷങ്ങളുമായി മഴ എത്തിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷം മഴ തന്നെ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വരണ്ടുണങ്ങിയ പുൽനാമ്പിൽ രണ്ടിറ്റു തണ്ണീർ, തിരികെപ്പോക്ക് പൊള്ളുന്ന വേനലിലേക്ക് തന്നെയാണെന്നറിയാമെങ്കിലും ആ രണ്ടിറ്റു തണ്ണീർ തന്ന ആശ്വാസം പറയേണ്ടതില്ലല്ലോ. നിരാശ നിറഞ്ഞ ജീവിതത്തിലേക്ക് ചിലരുടെ കടന്നുവരവും അങ്ങനെ തന്നെയാണ്. മഴക്കാലം ചില ഓർമ്മകളുടേത് കൂടിയാണ്. ചിലതിന് മധുരമാണെങ്കിൽ ചിലതിന് കയ്പ്. നിർത്താതെ പെയ്യുന്ന മഴ, അതിനിടയ്ക്കൊരു കഠോരമായ ഇടിമുഴക്കം, ഒന്നിന് പിറകെ ഒന്നായി മുഴങ്ങുന്ന ഈ ശബ്ദങ്ങൾ വ്യത്യസ്ത ദൈർഘ്യങ്ങൾ പുലർത്തുന്നവയാണ്. മിന്നലിന്റെ വരവ് കാണുമ്പോഴറിയാം വരുന്ന ശബ്ദത്തിന്റെ കാഠിന്യം. അത്തരം ഇടിയും മഴയുമുള്ള രാത്രികളിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ എത്രയോ കളിക്കുടുക്കകൾ വായിച്ചു തീർത്തിരിക്കുന്നു. മാധവിക്കുട്ടിയും എംടിയും മുട്ടത്ത് വർക്കിയുമൊക്കെ ആ സമയത്ത് ചങ്ങാത്തത്തിനെത്തിയിരുന്നു.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഗ്രാമഭംഗി, ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗിയിൽ മഴക്കാല വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നേരം പുലരുമ്പോൾ മഴ പെയ്തു തോർന്നിട്ടുണ്ടാവും. മാമ്പുമൊക്കെ കൊഴിയല്ലോ എന്ന് അമ്മ ഇന്നലെ വേവലാതിപ്പെടുന്നത് കണ്ട് രാവിലെ ഓട്ടം അങ്ങോട്ടേക്കാണ്. ശരിയാണ്, ഏറെയും കൊഴിഞ്ഞിരിക്കുന്നു. മാമ്പു മാത്രമല്ല, ചെമ്പോട്ടിപ്പൂക്കളും ഇലഞ്ഞിയും ഒക്കെ കൊഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ മഞ്ചാടി മണികളും. ബുക്കിലെ പഴയ പേപ്പറുകൾ കീറി ഓരോ മഴയും സമ്മാനിക്കുന്ന പുതിയ ചെറുതോടുകളിൽ വള്ളം ഉണ്ടാക്കി കളിക്കുന്നതാണ് ഒരു രസം. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രായഭേദമന്യേ പുരുഷ സമൂഹം കലിങ്കിലിരുന്ന് മീൻ പിടിക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. അങ്ങനെ ഒരു മഴക്കാലം സമ്മാനിച്ച ഒരപൂർവ കാഴ്ചയാണ് ഞങ്ങളുടെ പറമ്പിൽ ഒരു ഞണ്ട് വന്നത്. ഞണ്ട് എങ്ങനെ ഇവിടെ വന്നു? നിറയെ തോടുകളുള്ള സ്ഥലത്ത് അത് സ്വാഭാവികമാണെങ്കിലും അന്ന് അതൊരു കൗതുകമായിരുന്നു. ഓ, അത് പേഞ്ഞണ്ട എന്ന് മുതിർന്നവർ അതിനെ അവഗണിച്ചപ്പോൾ അന്നൊന്നും മനസ്സിലായില്ല. ഇന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അത് പേഞ്ഞണ്ട. ഇടിച്ചു കുത്തി പെയ്യുന്ന മഴയിൽ കളിച്ച് രസിക്കാനും ഒരു പ്രത്യേക രസമാണ്. പക്ഷേ കുട്ടിക്കാലം കഴിഞ്ഞുപോയ മുതിർന്നവർക്ക് അത് അത്ര രസകരമായിരുന്നില്ല. അന്ന് കുട ചൂടി സ്കൂളിൽ പോയിരുന്ന കുട്ടികൾക്ക് കുറച്ച് ഗമ അധികമായിരുന്നു. പക്ഷെ കനിവുള്ളവർ ഞങ്ങളെയും ഒപ്പം കൂട്ടി. അല്ലാത്ത പക്ഷം വാഴയില, ചേമ്പില മുതലായ പ്രകൃതിദത്ത കുടകൾ ഞങ്ങളെ മഴയിൽ നിന്ന് സംരക്ഷിച്ചു. കയ്യിൽ അടക്കി പിടിച്ച പുസ്തക കെട്ടുകളും ഞങ്ങളും വല്ലാതെ നനഞ്ഞിരുന്നെങ്കിലും തല സംരക്ഷിക്കപ്പെട്ടു. പിന്നെ നനഞ്ഞ പുസ്തകം തുറക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓരോ താളും കീറാതെ വേണം തുറക്കാൻ. പലരും നഗ്നപാതരായാണ് സ്കൂളിലേക്ക് പോകുന്നത്. ആഞ്ഞിലിപ്പഴവും മറ്റും ചെളി നിറഞ്ഞ റോഡിൽ കിടന്ന് അഴുകിയിട്ടുണ്ടാകും. ടാറിട്ട റോഡിനേക്കാൾ കൂടുതൽ ചെമ്മൺ പാതകളാണ്. ആ വഴിയെ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. ആ മഴയിലും തണുപ്പിലും ആശ്വാസം നൽകിയിരുന്നത് വൈകുന്നേരം അമ്മയുണ്ടാക്കിയ ചായയും പലഹാരങ്ങളുമാണ്. മഴയത്ത് അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ അടുപ്പിനോട് ചേർന്ന് തിട്ടയിലിരുന്ന് അതൊക്കെ കാണാൻ നല്ല രസമാണ്. അവിടെ ഇരിക്കാൻ സഹോദരങ്ങൾ തമ്മിൽ അടിയാണ്. കാര്യം വേറൊന്നുമല്ല, മഴയത്ത് ചെറിയ ചൂടും കിട്ടും. പിന്നെ അമ്മയുടെ ഒരു കലാവൈഭവം തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം. തോട്ടിൽ തോർത്തുപയോഗിച്ച് മീൻ പിടിക്കുന്നത് മറ്റൊരു പ്രധാന വിനോദമായിരുന്നു. ആ പിന്നെ ഒരു കാര്യം, നമ്മുടെ പ്രിയ ശ്രോതാവിന്റെ മഴക്കാല വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കണ്ടേ?
1: പിന്നെ മഴക്കാലത്തെ കുറിച്ചുള്ള ഒരു ഇതാണ് അത്. അതിനെ കുറിച്ച് ചെറിയൊരു വിവരണം ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. മഴക്കാലത്ത് മണ്ണ് കുത്തിയലിച്ച്

0: ഈ തോടുകളൊക്കെ പോലെയൊക്കെ രൂപപ്പെടും ആ മണ്ണ്. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയാണ് ഞാനീ പറയുന്നത്. മഴക്കാലത്ത് മണ്ണ് കുത്തിയലിച്ച് കുഞ്ഞു തോടുകളൊക്കെ രൂപപ്പെടും. ആ മണ്ണ് ഒലിച്ച് താഴെ തട്ടിൽ വന്ന് ചെറു മൺതിട്ടകൾ രൂപപ്പെടും. അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ മണ്ണുകൾ ഞങ്ങൾ വാരിയെടുത്ത് കട്ടിയും ത്രാസും അരിയും കറിയും ഒക്കെ വെച്ച് കളിക്കും. അതുപോലെ മഴ സമയത്ത് എൻ്റെ വീടിൻ്റെ വലിയ പുളിമരം ഉണ്ട്. എൻ്റെ ചുവട്ടിൽ നിറയെ പുളിയുടെ പൂക്കൾ കൊണ്ട് മെത്ത പോലെ കിടക്കും. അത് ഞങ്ങൾ വാരി മുകളിലോട്ടിട്ട് പൂമഴയൊക്കെ പെയ്യിക്കും. അതുപോലെ മഴ പെയ്ത് തോടും മരമ്പും പാടവും ഒക്കെ നിറഞ്ഞ് അവിഞ്ഞൊരു പുഴ പോലെ കാറ്റത്ത് ഓളമിടുന്നത് കാണാൻ നല്ല രസമാണ്. തോട് നിറച്ച് തോട് നിറയുന്നതിനനുസരിച്ച് അതിനകത്ത് ഒരുപാട് കുഞ്ഞു മീനുകളും വരും. അത് ഞങ്ങൾ തോർത്ത് വെച്ച് പിടിക്കും. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ മഴ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇളം വെയിൽ വരുമ്പോൾ ഓരോ പുണ്ണാമ്പിലും വെയിൽ നട്ടി മഴത്തുള്ളികൾ 1000 നക്ഷത്രങ്ങൾ പോലെ വെട്ടിത്തിളങ്ങും. ഇതൊക്കെ എൻ്റെ കുഞ്ഞിലത്തെ ഓർമ്മകളാണ്. പിന്നെ എൻ്റെ അമ്മ പറയാറുണ്ട് മഴ സമയത്ത് കുടയ്ക്ക് പകരം ചേമ്പിലെ ഉപയോഗിക്കുമെന്നൊക്കെ.
1: നമ്മുടെ പ്രിയ ശ്രോതാവായ ഷീജ മുളങ്കടകം ഗ്രാമഭംഗിക്കായി അയച്ച ഒരു ശബ്ദ സന്ദേശമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടത്. ഇത്തരത്തിൽ ഷീജ ചേച്ചിയെ പോലെ ഗ്രാമഭംഗി എന്ന ഈ പരിപാടിയെ സ്നേഹിച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഞാൻ വിട പറയുകയാണ്. അടുത്തയാഴ്ച പുതിയൊരു വിശേഷവുമായി വീണ്ടും എത്താം ഗ്രാമഭംഗിയിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ശബ്ദാലങ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. തെക്കേ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഇതിഹാസ ഗായിക എസ് ജാനകി എന്ന ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിക്കുന്നു. സംഗീത ലോകത്ത് ജാനകിയമ്മ എന്ന പേരിൽ സ്നേഹത്തോടെയും ആദരവോടെയും അറിയപ്പെടുന്ന സിസ്ല ശ്രീ രാമമൂർത്തി ജാനകി ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗായികമാരിൽ ഒരാളാണ്. ഔപചാരികമായ ശാസ്ത്രീയ സംഗീത പരിശീലനം നേടിയിട്ടില്ലെങ്കിലും ഈശ്വരദത്തമായ ശബ്ദമാധുര്യവും അസാധാരണമായ ആലാപന മികവും കൊണ്ട് ജാനകിയമ്മ കോടിക്കണക്കിന് സംഗീത ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടി. 1938 April 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ജാനകിയമ്മ ജനിച്ചത്. 19 വയസ്സിൽ വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലൂടെ പിന്നണി ഗായികയായി അരങ്ങേറി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 20-ലധികം ഭാഷകളിലായി ഏകദേശം 48,000-ലധികം ഗാനങ്ങൾ ജാനകിയമ്മ ആലപിച്ചിട്ടുണ്ട്. മലയാളികളായ സംഗീത സംവിധായകരുടെ പ്രിയപ്പെട്ട ശബ്ദമായിരുന്നു എസ് ജാനകി. മലയാള അക്ഷരങ്ങളും അതിന്റെ ഉച്ചാരണ ശുദ്ധിയും കൃത്യമായി പഠിച്ചതിനു ശേഷമേ ജാനകിയമ്മ പാടിയിരുന്നുള്ളൂ. കാമുകിയായും അമ്മയായും താരാട്ടുപാട്ടുകളിലൂടെയും മലയാളി അനുഭവിച്ച സകല വികാരങ്ങൾക്കും ജാനകിയമ്മയുടെ ശബ്ദം കൂട്ടായി. മലർക്കുടി പോലെ, തുമ്പീവ, ഏറ്റുമാനൂരമ്പലത്തിൽ തുടങ്ങിയവ ജാനകിയമ്മയുടെ എക്കാലത്തെയും മികച്ച മലയാളം ഗാനങ്ങളിൽ ചിലതാണ്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണയും വിവിധ സംസ്ഥാന സർക്കാരുകളുടെ അവാർഡുകൾ 30-ലധികം തവണയും നേടിയിട്ടുണ്ട്. കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് 2013 പ്രഖ്യാപിച്ച പത്മഭൂഷൺ പുരസ്കാരം ജാനകിയമ്മ നിരസിക്കുകയുണ്ടായി. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിന് ശേഷം 2017 പാട്ടുകളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ജാനകിയമ്മയുടെ സംഗീത സബരിയയിലൂടെയും മാസ്മരിക ശബ്ദത്തിലൂടെയും തലമുറകളെ വിസ്മയിപ്പിച്ച എസ് ജാനകി 2026 ജൂലൈ 11 ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും ജാനകിയമ്മ പാടിയ അനശ്വര ഗാനങ്ങളിലൂടെയും മാധുര്യമുള്ള ശബ്ദത്തിലൂടെയും മലയാളികളുടെയും സംഗീത ലോകത്തിന്റെയും മനസ്സിൽ ഇന്നും ജീവിക്കും. ഇന്ന് ജാനകിയമ്മയുടെ കുറച്ച് ഗാനങ്ങളാണ് ഗാനവീഥിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അമ്മയെ

കാണാൻ. വി അബ്ദുള്ളയും പി ഭാസ്കരനും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ കഥയും സംഭാഷണവും ഇ എം കോവൂരാണ് നിർവഹിച്ചത്. ഈ സിനിമ സംവിധാനം ചെയ്തതും ഗാനങ്ങൾ രചിച്ചതും പി ഭാസ്കരൻ മാഷാണ്. സത്യനും അംബികയുമാണ് നായികാ നായകന്മാർ. കെ രാഘവൻ സംഗീതം നൽകിയ 8 പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. 1963 ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയത്. മോഹനം രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ പ്രശസ്ത ഗാനം ജാനകിയമ്മയുടെ ഗാനശേഖരത്തിൽ ഒന്നാമതാണ് എന്ന് പറയാം. ഇന്നും ഈ നിത്യഹരിത ഗാനം മലയാളി മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: നിരീക്ഷണം. 1982 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം. ബാലു മഹേന്ദ്രയുടെ സംവിധാനം. അർച്ചനയും ബാലു ചന്ദ്രുമായിരുന്നു നായിക നായകന്മാർ. ജോൺ പോണിന്റെ കഥയ്ക്ക് ബാലു മഹേന്ദ്ര തന്നെയാണ് തിരക്കഥ എഴുതിയത്. 1985 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം യാത്രയുടെ തെലുങ്ക് റീമേക്കാണ് നിരീക്ഷണം. ആചാര്യ ആദ്രേയയുടെ മനോഹരമായ വരികൾ, ഇളയരാജയുടെ മാസ്മരിക സംഗീതം, ജാനകിയമ്മയുടെ ആലാപനം.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. 16 വയസ്സിനിലെ പി ഭാരതരാജ സംവിധാനം ചെയ്ത 1977 ഇന്ത്യൻ തമിഴ് ചിത്രമാണ് 16 വയസ്സിനിലെ. ഈ സിനിമയുടെ കഥയും തിരക്കഥയും ഭാരതരാജ തന്നെയാണ് നിർവഹിച്ചത്. ചിത്രത്തിന്റെ സംഭാഷണം എഴുതിയത് പി കലയമണിയാണ്. പ്രശസ്ത സംവിധായകനായ കെ ഭാഗ്യരാജ് ഈ ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും ഒരു ചെറിയ വേഷത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കമലഹാസൻ, ശ്രീദേവി, രജനീകാന്ത് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. തമിഴ് ക്ലാസിക് ചിത്രമായ 16 വയസ്സിനിലെ ദേശീയ അവാർഡുകൾ, ഫിലിംഫെയർ അവാർഡ്, തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ എന്നിവയിലായി ആകെ 6 പ്രധാന അവാർഡുകൾ നേടി. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് എസ് ജാനകിക്ക്, കമലഹാസന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ്, ശ്രീദേവിക്ക് പ്രത്യേക ജൂറി അവാർഡ് എന്നിവ ലഭിച്ചു. മികച്ച സിനിമ, മികച്ച സംവിധായകൻ എന്നീ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, ഇളയരാജയ്ക്ക് മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് എന്നിവ ലഭിച്ചു. അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം ശ്രീദേവിക്ക് മികച്ച നടിക്കുള്ള ക്രിയേറ്റീവ് അവാർഡും ലഭിച്ചു. ഗംഗേ അമരൻ എഴുതിയ

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: സ്വപ്നം. 1973 പുറത്തിറങ്ങിയ സ്വപ്നം എന്ന മലയാള ചലച്ചിത്രത്തിന്റെ കഥ എഴുതിയത് പ്രശസ്ത എഴുത്തുകാരനായ പി കേശവദേവ് ആണ്. ഇദ്ദേഹത്തിന്റെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് തോപ്പിൽ ഭാസിയാണ്. ബാബു നന്ദിഗോഡ് ആയിരുന്നു സംവിധാനം. മധു, നന്ദിത ബോസ്, സുധീർ, ജോസ് പ്രകാശ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. ONV കുറുപ്പുമാഷിന്റെ വരികൾക്ക് സലിൽ ചൗധരിയുടെ സംഗീതം, ജാനകിയമ്മയുടെ മനോഹരമായ ആലാപനം.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. കൂടെവിടെ പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1983 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കൂടെവിടെ. മമ്മൂട്ടി, സുഹാസിനി, റഹ്മാൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വാസന്തിയുടെ മുൺകിൽ പൂക്കൾ എന്ന തമിഴ് നോവലിനെ ആസ്പദമാക്കിയാണ് പത്മരാജൻ ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത്. തെന്നിന്ത്യൻ ചലച്ചിത്ര നടനായ റഹ്മാൻ അഭിനയിച്ച ആദ്യ ചലച്ചിത്രമാണ് കൂടെവിടെ. ഊട്ടിയിലെ ഒരു ബോർഡിംഗ് സ്കൂളിൽ അധ്യാപികയായ ആലീസ്, അവഗണിക്കപ്പെട്ട അനുസരണക്കേട് കാണിക്കുന്ന രവി എന്ന വിദ്യാർത്ഥിയുമായുള്ള അവളുടെ ബന്ധം കാമുകൻ ക്യാപ്റ്റൻ തോമസിൻ തീവ്രവും മാരകവുമായ അസൂയ ഉളവാക്കുന്നു. ഇത് കൈവശാവകാശപരവും വിഷലിപ്തവുമായ പുരുഷത്വത്തിന്റെ വിനാശകരമായ അനന്തര ഫലങ്ങൾ തുറന്നു കാട്ടുന്നു. ഊയിൻ വി കുറുപ്പ് മാഷിന്റെ മനോഹരമായ വരികൾക്ക് ജോൺസൺ മാസ്റ്ററുടെ ഈണം. ജാനകി അമ്മയുടെ ആ പ്രശസ്ത ഗാനത്തിലേക്ക്.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. കാനഡയിലെ അർഹരായ ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന കാനഡ ഡിസബിലിറ്റി ബെനഫിറ്റിന്റെ തുക സർക്കാർ വർദ്ധിപ്പിച്ചു. 2026-27 ബെനഫിറ്റ് വർഷത്തേക്കുള്ള വാർഷിക ഇൻഡെക്സേഷന്റെ ഭാഗമായി പ്രതിമാസ പരമാവധി ആനുകൂല്യം $200 നിന്ന് $204.20 ഉയർന്നു. പുതുക്കിയ നിരക്കിലുള്ള ആദ്യ പേയ്മെന്റ് July 16 മുതൽ അർഹരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കും. ഇതോടെ വാർഷിക

പരമാവധി ആനുകൂല്യം 2450.40 ഡോളറായി ഉയരും. അന്താരാഷ്ട്ര വിനോദസഞ്ചാര മേഖലയിലെ പ്രധാന പുരസ്കാരങ്ങളിലൊന്നായ വേൾഡ് ട്രാവൽ അവാർഡ്സ് 2026 മിഡിൽ ഈസ്റ്റ് ലീഡിംഗ് നാഷണൽ പാർക്ക് വിഭാഗത്തിൽ UAE നിന്നുള്ള ഏക പ്രാതിനിധ്യമായി മെലീഹ നാഷണൽ പാർക്ക്. മേഖലയിലെ പ്രമുഖ പ്രകൃതി സംരക്ഷണ ദേശീയോദ്യാനങ്ങളോടൊപ്പമാണ് ഷാർജയുടെ പൈതൃക പരിസ്ഥിതി വിനോദസഞ്ചാര കേന്ദ്രമായ മെലീഹ നാഷണൽ പാർക്ക് ഈ നേട്ടത്തിനായി മത്സരിക്കുന്നത്. ഫ്ലോറിഡയിൽ ഏറ്റവും പ്രായം കൂടിയ തടവുകാരിൽ ഒരാളായ ഡെന്നിസ് സോച്ചറിന്റെ വധശിക്ഷ നടപ്പാക്കി. 1982 പെട്രീഷ്യ ഗുഫോർഡ് എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഇയാൾക്ക് വിഷം കുത്തിവെച്ചാണ് ശിക്ഷ നടപ്പിലാക്കിയത്. വരാനിരിക്കുന്ന ഒഹായോ ഗവർണർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവേക് രാമസ്വാമിയുടെ പ്രചാരണത്തിനായി ശതകോടീശ്വരൻ ഇലോൺ മാസ്ക് $5 മില്യൺ സംഭാവന നൽകി. രാമസ്വാമിയെ പിന്തുണയ്ക്കുന്ന വി പാക്ക് എന്ന സൂപ്പർ പാക്ക് വഴിയാണ് മെയ് മാസത്തിൽ ഈ തുക കൈമാറിയത്. അമേരിക്കയിലെ കൊളറാഡോ സ്പ്രിങ്സിലുള്ള US എയർഫോഴ്സ് അക്കാദമിയിൽ പ്രവേശനം നേടിയ ആദ്യ സിഖ് അമേരിക്കൻ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ചിരാഗ് വീർ സിംഗ് സറാവു. സിഖ് വിശ്വാസത്തിന്റെ ഭാഗമായി മുറിക്കാത്ത മുടിയും താടിയും ഉൾപ്പെടെയുള്ള മതാചാരങ്ങൾ പാലിച്ചുകൊണ്ട് അക്കാദമിയിൽ സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് ഔദ്യോഗിക മതപരമായ അനുമതിയും ലഭിച്ചു. വർഷത്തിൽ 2 തവണ ക്ലോക്ക് മുന്നോട്ടും പിന്നോട്ടും മാറ്റുന്ന രീതിക്ക് വിരാമമിടാനുള്ള സുപ്രധാന നീക്കമായി അമേരിക്കയിലെ ഡേലൈറ്റ് സേവിംഗ് ടൈം സ്ഥിരമാക്കുന്ന സൺഷൈൻ പ്രൊട്ടക്ഷൻ ആക്ട് ബിൽ US പ്രതിനിധിസഭ പാസാക്കി. ബിൽ 308-117 എന്ന വോട്ടിനാണ് അംഗീകാരം നേടിയത്. ബില്ലിനി US സെനറ്റിന്റെ പരിഗണനയ്ക്കാണ് പോകുന്നത്. സെനറ്റും ബില്ലിന് അംഗീകാരം നൽകുകയും തുടർന്ന് പ്രസിഡന്റിന്റെ ഒപ്പ് ലഭിക്കുകയും ചെയ്താൽ അമേരിക്കയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിൽ വർഷത്തിൽ 2 തവണ നടത്തുന്ന ക്ലോക്ക് മാറ്റുന്ന പതിവിന് മാറ്റമുണ്ടാകും. പ്രമുഖ അമേരിക്കൻ മലയാളി എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും ആദരണീയനുമായ PT പൗലോസിന്റെ നിര്യാണത്തിൽ ഇന്ത്യ പ്രസ് ഓഫ് നോർത്ത് ടെക്സസ് അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വേർപാട് സാഹിത്യ ലോകത്തിനും അമേരിക്കൻ മലയാളി സമൂഹത്തിനും നികത്താനാകാത്ത വലിയൊരു നഷ്ടമാണെന്നും പ്രസിഡന്റ് സണ്ണി മാളിയേക്കൽ പറഞ്ഞു. ചരമറിയിപ്പ്. പ്രശസ്ത സുവിശേഷ പ്രസംഗകനും സമർപ്പിത ശുശ്രൂഷകനുമായിരുന്ന റവറന്റ് ഡോക്ടർ ജേക്കബ് കുര്യൻ ഹ്യൂസ്റ്റണിൽ അന്തരിച്ചു. സംസ്കാരം ശനിയാഴ്ച നടക്കും. വെള്ളൂർക്കരയിൽ മറിയം അന്തരിച്ചു. സംസ്കാരം നടത്തി. തലയോലപ്പറമ്പ് മുണ്ടിയിൽ ചാക്കോ മത്തായി അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസവിശേഷങ്ങൾ, അവലംബം, ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
0: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

പോഡ്കാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.